0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽ ഹെറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസെറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കെദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കാതർക്കുക തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറ ജാസിയാത്ത്, സൂറ അഹ്കാഫ്, സൂറ മുഹമ്മദ്, സൂറ ഫത്ഹ്. പാരായണം ചെയ്യുന്നത് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി. വിശുദ്ധ ഖുർആൻ സൂറ ജാസിയാത്ത്, അഹ്കാഫ്, മുഹമ്മദ്, ഫത്ഹ് എന്നീ അധ്യായങ്ങൾ.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്ന

0: ആത്മീയ യാത്ര സമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. സമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ

0: അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. 500 കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. 500 നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. സൂറ മുദ്ദസ്സിർ 38 മുതൽ 52 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, നമ്മൾ സൂറത്തുൽ മുദ്ദസ്സിർ ആണ് ഓതി വരുന്നത്. ഇനി 38-ാമത്തെ ആയത്ത് നോക്കാം. കുല്ലു നഫ്സിംബിമ, നഫ്സിംബി തൻവീന് ശേഷം ബാ, അപ്പോൾ ഇഖ്ലാബ് അനൂന്നെ മീമാക്കി മാറ്റി ഊന്നത്തോടു കുറിച്ചിരിക്കുക. ഇല്ലാ മദ് മുത്തസിൽ, അല്ല മദ് മുംഫസിൽ, അസ്ഹാബൽ യമീൻ ഫി ജന്നാത്തിൻ, നൂന് ശബ്ദമുള്ള നന്നായിട്ട് മണിക്കുക. പിന്നെ ജന്നാത്തിയ തൻവീന് ശേഷം യാ, ഇദ്ഗാംബി ഗുന്ന തസാഅലൂൻ മദ് മുത്തസിൽ. അനിൽ മുജ്രിമീൻ മാ സലകക്കും ഫി സഖർ قالوا لم نكو من المصلين لم نكو من المصلين ولم نكو نطعم المسكين وكنا نخوض مع الخائلين خاء مد متصل وكنا نكذب بيوم الدين حتى أتانا اليقين مد منفصل غدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس بما كسبت رهين

0: حتى أتانا اليقين.
1: إني ألبتي أتام تايت فما تنفعهم نون ساكنة فاء إخفاء شفاعة الشافعين فما لهم عن التذكرة معرضين كأنهم كأن نون മുഷദ്ദദാത്ത് നന്നായിട്ട് മണിക്ക ഹുമുറും തന്നുവിന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന പിന്നെ മുസ്തൻഫി ഇഖ്ഫാ നന്നായിട്ട് മണിക്ക ഫർറത് മിൻ ഖസ്വറ മീൻ ഖസ്വറ നൂൻ സാക്കിനക്ക് ശേഷം ഖാഫ് ബൽ യുരീദു കുല്ലു ഇംരിഇൻ മിൻഹും കുല്ലു ഇംരിഇൻ മി തന്നുവിന് ശേഷം മീമ് നന്നായിട്ട് മണിക്ക മിൻഹും നൂൻ സാക്കിനക്ക് ശേഷം ഹ ഇൽഹാറ് അൻ യുത്ത നൂന് സാക്കിനക്ക് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന സുഹുഫം തന്വിന് ശേഷം മീം നന്നായിട്ട് മണിക്കാം ഓതാം.

0: التذكرة معرضين
1: فما لهم عن التذكرة معرضين
0: لادي ط ظ ظلم എന്നുള്ളത് വരരുത്, ഒന്ന് ശ്രദ്ധിച്ചെടുത്ത് അതിനെ കേട്ടോ, അല്ലാതെ വായ നിറച്ചാണ്ട് ഒന്നുകൂടി ഫമാലഹും പറഞ്ഞ മുഅ്രിളീൻ മാത്രം നീ ആ കുറച്ചുകൂടി ഇജെന്ന് പറഞ്ഞ ആ അത്ര മതി പറഞ്ഞ നാവിൻ്റെ അറ്റം മുകൾ ഭാഗത്തെ പല്ലിൻ്റെ മോണയിൽ പല്ലിൻ്റെ തുടക്കത്തിൽ പല്ലിൻ്റെ അടിയിലല്ല പല്ലിൻ്റെ മുകളിൽ ദ്വൈ പറഞ്ഞ ദ്വൈ ഒളി കുറച്ചുകൂടി നാവ് കുറച്ചുകൂടി പൊന്തട്ടെ ദ്വൈ കുറച്ചുകൂടി ആ ആ അടിക്ക് വരുമ്പോഴാണ് വ എന്നുള്ള ശബ്ദം വരിക, അത് മേലോട്ടാകുമ്പോൾ ശബ്ദം കുറയും കേട്ടോ. മഖ്ദൂബി മഖ്ദൂബി പറഞ്ഞ
1: മഖ്ദൂബി
0: ആ വ കേട്ടോ, ശ്രദ്ധിക്കാം. ഒന്നുകൂടി ഫമാലഹും അനി തദ്കിറതി മുഅ്രിദീൻ
1: ഫമാലഹും അനി തദ്കിറതി മുഅ്രിദീൻ
0: പിന്നെ പോയി, ഇതുവരെ പറഞ്ഞു പഠിച്ചേ ശരിയായില്ല, ശ്രദ്ധിക്കട്ടോ.

0: ശരി, ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറാ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുദ്ദസ്സിർ 38 മുതൽ 52 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
4: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
5: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്ത് ഇമ്രാൻ 189 മുതൽ 193 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇംറാൻ 189 മുതൽ 193 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. പാരായണം നിർവഹിച്ചത് അഷേ ഖലീഫ അത്തുനീജി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി. അറബിയിലെ ആധികാരിക ഖുർആൻ തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 114 അധ്യായം സൂറത്തു നാസ് അതിന്റെ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 114 സൂറത്തു നാസ്. ജനങ്ങൾ മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6. മദീനയിലാണെന്നും അഭിപ്രായമുണ്ട്.
2: കഴിഞ്ഞ സൂറത്തിന്റെ പ്രാരംഭത്തിലും വിവരണത്തിലും ഈ രണ്ട് സൂറത്തുകളെയും സംബന്ധിച്ച് ഉദ്ധരിച്ച ഹദീസുകൾ ഇവിടെയും ഓർക്കുക.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഖുൽ, നബിയെ പറയുക. അഊദു, ഞാൻ ശരണം തേടുന്നു. രക്ഷ, അഭയം തേടുന്നു. ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട്.
4: ഖുൽ അഊദു ബിറബ്ബിന്നാസ്,
1: പറയുക, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു.
3: വചനം 2.
1: മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവായ.
4: മലിക്കിന്നാസ്,
1: അതെ, മനുഷ്യരുടെ രാജാധിപതിയായ.
3: വചനം 3.
1: ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹായ.
4: ഇലാഹിന്നാസ്,
1: മനുഷ്യരുടെ ആരാധ്യനായ റബ്ബിനോട്.
3: വചനം 4.
1: മിൻ ശരി, കെടുതലിൽ നിന്ന്, ദോഷത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്. അൽ വസ്വാസി, ദുർമന്ത്രത്തിൻ്റെ. അൽ ഖന്നാസ്, പിന്മാറിക്കളയുന്നവൻ്റെ, ഒളിഞ്ഞു പോകുന്നവൻ്റെ. ഉസൃതി കൂട്ടി പിന്മാറിക്കളയുന്നവന്റെ ദുർമന്ത്രത്തിന്റെ കെടുതിയിൽ നിന്ന്.
3: വചനം 5.
1: അല്ലദീയുവസ്വിസു, ദുർമന്ത്രം നടത്തുന്നവൻ. ഫീ സുദൂരി, നെഞ്ഞുകളിൽ, ഹൃദയങ്ങളിൽ. അന്നാസ്, മനുഷ്യരുടെ. അതായത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ.
3: വചനം 6.
1: മിനൽ ജിന്നറ്റ്, ജിന്നുകളിൽ നിന്ന്. വന്നാസ്, മനുഷ്യരിൽ നിന്നും.
4: മിനൽ ജിന്നറ്റ് വന്നാസ്,
1: ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദുർമന്ത്രം നടത്തുന്നവൻ.
2: ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി മനുഷ്യഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ്റെ, അതായത് കുസൃതി നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്ന് മനുഷ്യരുടെ ആരാധ്യനായ, മനുഷ്യരുടെ രാജാധിപതിയായ, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മൊത്തത്തിലും ചില പ്രത്യേക വസ്തുക്കളിൽ നിന്ന് വിശേഷിച്ചും സംഭവിക്കാവുന്ന കെടുതലുകളിൽ നിന്ന് ശരണം തേടണമെന്ന് കഴിഞ്ഞ സൂറത്തിൽ അള്ളാഹു ഉദ്ബോധിപ്പിച്ചു. മനുഷ്യർക്ക് അറിയുവാൻ കഴിയാത്ത രൂപത്തിൽ സദാ നേരിട്ടേക്കുന്ന ഗൗരവമേറിയ മറ്റൊരു കെടുതലിൽ നിന്ന് കൂടി നാം അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ടെന്നും ആ കെടുതിയെപ്പറ്റി നാം എപ്പോഴും ബോധവാന്മാരായിരിക്കേണ്ടതുണ്ടെന്നും ഈ സൂറത്ത് മുഖേന അള്ളാഹു പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ ധാർമ്മിക ബോധം നശിപ്പിച്ച് ദുർനടപ്പുകാരാക്കി തീർക്കുകയും ഐഹിക ജീവിതത്തെ കളങ്കപ്പെടുത്തി മലീമസമാക്കുന്നതും പരലോക ജീവിതത്തെ പാടെ അപകടത്തിലാക്കുന്നതും അതേസമയത്ത് ബാഹ്യദൃഷ്ടികൊണ്ട് കണ്ടുപിടിക്കുവാൻ കഴിയാത്തതുമാണ് ആ ദുശക്തി. അതുകൊണ്ട് ഖുർആന്റെ ഏറ്റവും ഒടുവിലത്തേതായ ഈ സൂറത്തിൽ അതിനെപ്പറ്റി അള്ളാഹു പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ അജ്ഞാതശക്തി? മനുഷ്യ മക്കളിൽ ദുഷിച്ച വിചാരവികാരങ്ങൾ ഇളക്കിവിട്ടും ദുർവൃത്തികൾക്ക് പ്രേരണ നൽകിയും നല്ലത് ചീത്തയായും ചീത്ത നല്ലതായും ചിത്രീകരിച്ചു കൊടുത്തും വ്യാമോഹങ്ങൾക്ക് വശംവദരാക്കിയും അവരെ വഴിപിഴപ്പിക്കുകയാണ് അതിൻ്റെ ജോലി. അതിനായി അവരറിയാതെ അവരുടെ ഹൃദയങ്ങളിൽ കുസുകുസു ദുർമന്ത്രം നടത്തുകയും ബാഹ്യരംഗത്ത് പ്രത്യക്ഷപ്പെടാതെ കുസൃതിക്കൂട്ടി ഒളിഞ്ഞു പിന്മാറുകയും ചെയ്യുക അതിൻ്റെ പതിവാകുന്നു. അതിനെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കുവാനോ കൈകൊണ്ട് എത്തിപ്പിടിക്കുവാനോ സാധ്യമല്ല. അത്രയും സൂത്രത്തിലും നിഗൂഢതയിലുമായിരിക്കും അതിൻ്റെ പ്രവർത്തനം. മനുഷ്യൻ്റെ വിചാരവികാരങ്ങളെയും കർമ്മരംഗങ്ങളെയും നിയന്ത്രിച്ചു വരുന്നത് ഹൃദയമാണല്ലോ. ആ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ വെച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തപ്പെടുന്നത് എന്നിരിക്കുമ്പോൾ അതിനെ എത്രമാത്രം ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് ഊഹിക്കാവുന്നതാണ്. രണ്ടു തരം പിശാചുക്കളിൽ നിന്നാണ് ഈ ഉപദ്രവങ്ങൾ മനുഷ്യനെ നേരിടുന്നത്. ഒന്ന് ജിന്നവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ, രണ്ട് മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതൽക്കേ അവരുടെ പരമശത്രുവായ ഇബിലീസിൻ്റെ സന്തതികളും സൈന്യങ്ങളുമാണ് ജിന്നിലെ പിശാചുക്കൾ. അവരാകട്ടെ മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ പ്രതിജ്ഞയെടുത്തവരും മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത ആത്മീയ ജീവികളുമാണ്. മനുഷ്യ പിശാചുകളാകട്ടെ, അവർ മനുഷ്യർ തന്നെയാണെങ്കിലും ദുർമന്ത്രം നടത്തുന്നതിലും വഴിപിഴപ്പിക്കുന്നതിലും ജിന്നവർഗത്തിലെ പിശാചുക്കളേക്കാൾ ഒട്ടും താണവരല്ല. ഗൂഢപ്രവർത്തനങ്ങൾ നടത്തുന്നതിലും പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട സന്മാർഗങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നതിലും ഇരുകൂട്ടരും അന്യോന്യം പങ്കുകാരും സഹകാരികളുമായിരിക്കും. അള്ളാഹു പറയുന്നു, വകദാലിക ജഅൽനാലി കുല്ലി നബിയിൻ അദുവ, അതുപോലെ എല്ലാ ഓരോ പ്രവാചകനും തന്നെ മനുഷ്യരിലും ജിന്നിലുമുള്ള പിശാചുക്കളാകുന്ന ചില ശത്രുക്കളെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവരിൽ ചിലർ ചിലരോട് വഞ്ചനക്കായി മൊടിവാക്കുകൾ സ്വകാര്യ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കും. സൂറത്ത് അൻആം 112. വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, നിങ്ങളോട് തർക്കം നടത്തുവാൻ വേണ്ടി നിശ്ചയമായും പിശാചുക്കൾ തങ്ങളുടെ മിത്രങ്ങളോട് സ്വകാര്യ സംഭാഷണം നടത്തുന്നതാണ്. നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം നിശ്ചയമായും നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. അൻആം 121. ഇരുവിഭാഗക്കാരും തമ്മിൽ പരസ്പര ധാരണയും സഹകരണവും ഉണ്ടെന്ന് ഇതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ദുർമന്ത്രങ്ങളുടെ മൂപ്പ് വഹിക്കുന്നവർ ജിന്നുകളിലെ പിശാചുക്കളാണെന്നും അവരുടെ ദുരുപദേശങ്ങൾ സ്വീകരിച്ച് അവരെ അനുകരിക്കുകയാണ് മനുഷ്യ പിശാചുക്കൾ ചെയ്യുന്നതെന്നും രണ്ടാമത്തെ വചനത്തിൽ നിന്നും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങളിൽ ഒരാളും തന്നെ ജിന്നിൽ നിന്നുള്ള അവൻ്റെ ഇണയും അഥവാ കരീനും മലക്കുകളിൽ നിന്നുള്ള അവൻ്റെ ഇണയും അവനിൽ നിയോഗിക്കപ്പെടാതില്ല. സ്വഹാബികൾ ചോദിച്ചു, അങ്ങേക്കുമോ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും തന്നെ, പക്ഷേ എൻ്റെ ഇണയുടെ മേൽ അള്ളാഹു എനിക്ക് സഹായം നൽകിയിരിക്കുന്നു, അതിനാൽ അവൻ കീഴൊതുങ്ങിയിരിക്കുന്നു. അവൻ എന്നോട് നല്ലതിനല്ലാതെ ഉപദേശിക്കുകയില്ല. മുസ്ലിം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിശ്ചയമായും പിശാജ് മനുഷ്യനിൽ നിന്ന് അവൻ്റെ രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ സഞ്ചരിക്കുന്നതാണ്. ബുഖാരി മുസ്ലിം. മനുഷ്യഹൃദയങ്ങളിൽ പിശാജിൻ്റെ വിഷമത്തിന് ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത് നോക്കുക. നിങ്ങളൊരാളുടെ അടുക്കൽ പിശാജ് വരും, എന്നിട്ടവൻ പറയും അഥവാ തോന്നിപ്പിക്കും, ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാണ്, ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാണ്. അങ്ങനെ ഒടുക്കം അവൻ പറയും, നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചതാരാണ്. അവിടെ എത്തിയാൽ അപ്പോൾ അവൻ അഥവാ മനുഷ്യൻ അള്ളാഹുവിൽ ശരണം തേടിക്കൊള്ളുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊള്ളട്ടെ. ബുഖാരി മുസ്ലിം. മനുഷ്യഹൃദയങ്ങളിൽ ആദ്യമാദ്യം അന്വേഷണ രൂപത്തിൽ ഉത്തരം കിട്ടാവുന്ന സംശയങ്ങളും ക്രമേണ ഉത്തരമുട്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങളും പിശാജ് കുത്തിച്ചെലുത്തും. അങ്ങനെ ഒടുക്കം വഴിപിഴപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെയുള്ള ആപൽ സന്ധിയിലേക്ക് നീങ്ങുവാൻ മനസ്സിനെ അനുവദിക്കരുത് എന്നാണ് ഹദീസിൻ്റെ താൽപ്പര്യം. ഇതേ അടവ് ചില മനുഷ്യ പിശാചുക്കളിലും കാണാവുന്നതാണ്. അന്വേഷണം, വിശകലനം, നിരൂപണം, ചർച്ച ആദിയായ മധുര പേരുകൾ നൽകി തർക്കത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും ഒടുക്കം നിഷേധത്തിലേക്കും എത്തിച്ചേ അവർ അടങ്ങുകയുള്ളൂ. ന്യായവാദങ്ങളും യുക്തിവാദങ്ങളും മോഹനവാക്കുകളും അവരുടെ ആയുധങ്ങളായിരിക്കും. പിശാജ് പറയും എന്ന് പറഞ്ഞതിൻ്റെ സാരം മനുഷ്യൻ കേൾക്കെ അവൻ ഉച്ചത്തിൽ സംസാരിക്കുമെന്നല്ല. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അങ്ങനെ ഓരോ സംശയങ്ങൾ അവൻ ജനിപ്പിക്കുകയോ അവൻ്റെ അനുയായികളായ ദുഷ്ടജനങ്ങൾ മുഖേന കുതർക്കങ്ങളും ദുർന്യായങ്ങളും സമർപ്പിക്കുകയോ ചെയ്യുമെന്നാകുന്നു. ഈ വിഷയകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച മറ്റൊരു വചനം കാണുക. മനുഷ്യർ തമ്മിൽ അന്യോന്യം ചോദ്യം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൻ പറയപ്പെടും, ഇതാ ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടി. എന്നാൽ അള്ളാഹുവിനെ ആർ സൃഷ്ടിച്ചു? അഥവാ അവൻ എങ്ങനെയുണ്ടായി? ഈ തരത്തിൽപ്പെട്ട വല്ലതും ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ അവൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുന്നു എന്ന്. ബുഖാരി മുസ്ലിം. പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളെക്കുറിച്ച് നാം വളരെ ഗൗരവപൂർവ്വം കരുതിയിരിക്കേണ്ടതുണ്ടെന്നും അതിൽ നിന്ന് രക്ഷകിട്ടുവാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നും ഇതിൽ നിന്നൊക്കെ സ്പഷ്ടമാകുന്നു. ജിന്നവർഗത്തെയും ശൈത്താനാകുന്ന പിശാചിനെയും സംബന്ധിച്ച് ഇതിനു മുമ്പ് പലപ്പോഴും നാം സംസാരിച്ചതാണ്. അതുകൊണ്ട് ജിന്നും മനുഷ്യനും രണ്ടു പ്രത്യേക വർഗമാണെന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടതില്ല. എന്നിരുന്നാലും മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും എന്ന് ഇവിടെ അള്ളാഹു പറഞ്ഞതിൽ നിന്നു തന്നെ രണ്ടും രണ്ടു പ്രത്യേക വർഗമാണെന്ന് ഖുർആനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും സമ്മതിക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊള്ളട്ടെ. ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിലെ ചില അപരിഷ്കൃത വിഭാഗങ്ങൾക്കാണ് എന്നാണല്ലോ ആ വർഗത്തെ നിഷേധിക്കുന്നവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൽ ജിന്നത്ത് കൊണ്ട് ഉദ്ദേശം അപരിഷ്കൃത വിഭാഗക്കാരായ മനുഷ്യരും അന്നാസ് കൊണ്ട് ഉദ്ദേശം പരിഷ്കൃതരായ മനുഷ്യരും ആയിരിക്കണമല്ലോ. എന്നാൽ അന്നാസ് എന്ന വാക്കുകൊണ്ട് ഖുർആനിൽ പലയിടത്തും അപരിഷ്കൃതരെന്നോ പരിഷ്കൃതരെന്നോ തരംതിരിക്കുവാൻ പാടില്ലാത്ത വിധം മനുഷ്യവർഗത്തെ മുഴുവനും ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ഉപയോഗിച്ചാണ് കാണുന്നത്. ചില ഉദാഹരണങ്ങൾ കാണുക. ഖുൽ യാ അയ്യുഹൻ നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയുക, ഹേ മനുഷ്യരെ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാകുന്നു. സൂറത്ത് ആറാഫ് 158. യാ അയ്യുഹൻ നാസ് ഇത്തഖു റബ്ബക്കും. ഹേ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ. സൂറത്തു നിസ 1. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിഷ്കൃത വിഭാഗത്തിലേക്കോ മറ്റേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലേക്കോ മാത്രമുള്ള റസൂലാണോ? മനുഷ്യവിഭാഗങ്ങളിൽ ഏതെങ്കിലും ചില വിഭാഗക്കാർ മാത്രം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി എന്നുണ്ടോ? ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ അന്നാസ് എന്ന വാക്കിന് മനുഷ്യവർഗം മുഴുവനും ഉൾപ്പെടുമെങ്കിൽ അതോട് ചേർത്ത് ജിന്നിനെയും കൂട്ടിപ്പറയുമ്പോഴേക്കും എങ്ങനെയാണ് അതിൻ്റെ അർത്ഥത്തിൽ ആ മാറ്റം സംഭവിക്കുന്നത്? ആലോചിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുണ്ടായേക്കുന്ന എല്ലാ കെടുതലുകളിൽ നിന്നും, രാത്രി ഇരുട്ടുമൂടിയാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതലുകളിൽ നിന്നും, അസൂയക്കാർ അസൂയപ്പെട്ടാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും പ്രഭാതത്തിൻ്റെ നാഥനായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ജിന്നുകളിലും മനുഷ്യരിലുമുള്ള എല്ലാ കുസൃതിക്കാരുടെയും ദുർമന്ത്രങ്ങളുടെ കെടുതലുകളിൽ നിന്നും മനുഷ്യരുടെ രക്ഷിതാവും രാജാവും ആരാധ്യനുമായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യകളും അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുവാനും അവൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുസ്ലിം സമുദായത്തിന് അവൻ യശസ്സും വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും ചുരുക്കസാരങ്ങളും വിവരിക്കുന്ന ഈ പരിഭാവന ഗ്രന്ഥം സൂറത്തുൽ കഹ്ഫ് മുതൽ ആരംഭിച്ച് സൂറത്തുൻ നാസ് വരെയുള്ള ഈ പകുതിയുടെ കരട് പകർപ്പ് ഇവിടെ വെച്ച് പൂർത്തിയാക്കുകയും അതിൻ്റെ പേരിൽ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനായ റബ്ബിനെ ഹൃദയം നിറഞ്ഞ സ്തുതി സ്തുതിക്കുകയും ഇതിൻ്റെ ഒടുവിലത്തെ വരി എഴുതി തീരുകയും ചെയ്ത അതേ നിമിഷത്തിൽ തന്നെ ഹിജറ വർഷം 1382 റബീഉൽ ആഖിർ മാസം 28 ക്രിസ്താബ്ദം 1962 സെപ്റ്റംബർ 28 വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ജുമാ ബാങ്കുവിളി കേൾക്കുവാൻ ഭാഗ്യമുണ്ടായപ്പോഴത്തെ പറഞ്ഞാലൊതുങ്ങാത്ത സന്തോഷം ഞങ്ങളിവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അള്ളാഹുവേ, നിനക്ക് സ്തുതി, അളവറ്റ സ്തുതി. അള്ളാഹുവേ, നിനക്ക് നന്ദി, അളവറ്റ നന്ദി. അള്ളാഹുവേ, ഞങ്ങളുടെ പക്കൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും നിന്റെ കാരുണ്യം കൊണ്ടും ദയ കൊണ്ടും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് സത്യം കാണിച്ചു തന്നും ഞങ്ങളെ സന്മാർഗത്തിൽ നയിച്ചും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, നിന്റെ തിരുവചനമായ വിശുദ്ധ ഖുർആനിൻ്റെ ബാക്കിയുള്ള പകുതിയും ഇപ്രകാരം എഴുതി പൂർത്തിയാക്കുവാനുള്ള ഞങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാക്കി തരുകയും ഈ ഗ്രന്ഥം ഞങ്ങളുടെയും ഇതിനായി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ സഹോദരന്മാരുടെയും സൽക്കർമ്മമായി നീ അംഗീകരിക്കുകയും ഇത് മുഖേന പൊതുജനങ്ങൾക്ക് ഖുർആനിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യണമേ. ആമീൻ.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. നാം കേട്ടത്

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ദുക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ തഹസീൻ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അഫതത്മഊന, അഫതത് തത്, ഒന്ന് ത ആണ് മറ്റേത് ത. അഫതത് ത ഉച്ചരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ത തി, അവിടെ ഹെവി ആകുന്നത് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ? ത ത അല്ല, ത. ശേഷം തത്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ചേർന്ന് അണ്ണാക്കിനോട് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി അപ്പോഴാണത് ത ത്രീ തൂ അത് അത് ത തത്മഊന, അങ്ങനെയാവുകയുള്ളൂ. അഫതത്മഊന അയ്യുമിനു, ഇവിടെ മണിക്കണം. സാക്കിനായ നൂന് ശേഷം യാ വന്നാൽ ഇത് ഗംബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യുമിനു ലക്കും വഖദ്, ലക്കും വ. സാക്കിന മീമിന് ശേഷം ഫ അല്ലെങ്കിൽ വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടാൻ പ്രയാസമാണ്. ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളെ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അയ്യുമിനു ലക്കും വഖദ്, വഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, കൽക്കല ചെയ്യണം. കാന ഫരീഖും മിൻഹും, ഫരീഖുൻ ഖുൻ തൻവീൻ ശേഷം മീം, ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇത് ഗം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖും മിൻഹും യസ്മഊന, യസ്മഊ യസ്മഊന എന്നല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. യസ്മഊന കലാമല്ലാഹ്, കലാമല്ലാഹ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ കലാമല്ലാഹ്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്, വഖഫ് ചെയ്യുമ്പോൾ കൂട്ടി ഓതുമ്പോൾ കലാമല്ലാഹി സുമ്മ, ഇങ്ങനെ സുമ്മ. സ സി സു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞു, സ ഉച്ചരിക്കുമ്പോൾ ഒരിക്കലും അത് സീനാവരുത്. സുമ്മ സുമ്മ അല്ല, സുമ്മ സുമ്മ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്, ഒരക്ഷരമാണ് സ. സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ യുഹരിഫൂനഹു, യുഹരിഫൂനഹു അല്ല, യുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. യുഹരിഫൂനഹു, അതുപോലെ തന്നെ റോഇനെ യുഹറി അങ്ങനെ പറയരുത്, യുഹറിഫൂന അല്ല, യുഹരി, റോഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. യുഹരിഫൂനഹു മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കണം, അതാണ് ഇഖ്ലാബ്. അപ്പോൾ മിം ബഅദി, അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമാക്കി മാറ്റി മണിക്കണം. മിം ബഅദി മാ അഖലൂഹു, അഖലൂഹു അഖലൂഹു അല്ല, ഖാഫ്, അഖലൂഹു വഹും യഅലമൂൻ, വഹും യഅലമൂൻ. അടുത്ത ആയത്തിൽ വഇദ ലഖുൽ ലദീന, വഇസ അല്ല, ലഖുൽ ലദീന അല്ല, വഇദ ലഖു ذال قاف واذا لقوا الذين الذين الا الذين امنوا قالوا امننا قالوا മദ്ദിന്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. قالوا امننا നൂന് ശദ്ദുണ്ട്, അവിടെ മണിക്കണം. وإذا خلا بعضهم إذا وإذا وإذا وإذا لا وإذا خلا بعضهم وإذا خلا خلا എന്നാണ് ഖലൗ എന്ന് നമ്മൾ മുന്നേ പഠിച്ച ആ രൂപത്തിൽ പറയരുത്. وإذا خلا بعضهم بعضهم ضاد بعضهم إلى بعض إلى بعض അവിടെ നിർത്തുകയാണെങ്കിൽ إلى بعض بعض ض

ഈ ദു അബ് ദ്വാദിന്റെ ഉച്ചാരണം പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കണം. അതുഹദ്ദിസൂനഹും, ഇനി ഇവിടെ ഇല ബഅദ് എന്നുള്ള അത് കൂട്ടി ഒതുകയാണെങ്കിലോ, ഇല ബഅദിൻ ഖാലു, ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീനു ശേഷം ഖാഫ്, ഖാഫ് ഹെവി ലെറ്ററാണ്, അതോടുകൂടെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ഹെവി ആയിരിക്കണം. ബഅദിൻ ഖാലു ഇങ്ങനെയാവണം. ഖാലു അതുഹദ്ദിസൂനഹും, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഖാലു അതു അതുഹദ്ദിസൂനഹും, അതുഹദ്ദിസൂന അല്ല അതുഹദ്ദിസൂനഹും. അതുഹദ്ദിസൂനഹും ബിമ, സാകിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ഷഫവി, അങ്ങനെ ഗുന്ന ചെയ്യണം, അവ്യക്തമാക്കി മണിക്കുന്ന ഗുന്ന. അതുഹദ്ദിസൂനഹും ബിമ ഫതഹല്ലാഹു അലൈക്കും ലിയുഹാജ്ജൂക്കും. മദ് ലാസിം കലിമി മുസക്കൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്, ജീവിന് ഷദ്ദുണ്ട്, അതാണ് കലിമി മുസക്കൽ. ഇവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ലിയുഹാജ്ജൂക്കും, ശേഷം ലിയുഹാജ്ജൂക്കും ബിഹി, മീമുസാക്കിനയ്ക്ക് ശേഷം ബ ഇഖ്ഫാ ഷഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻദ റബ്ബിക്കും ഇഖ്ഫാ ബിഗുന്ന, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ ഇൻദ റബ്ബിക്കും അഫല തഅഖിലൂൻ തഅഖിലൂൻ, ഖാഫിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ഇന്ന് അത്തഹസീനിലൂടെ ക്ലാസ് എടുത്തത്. ക്ലാസ് എടുത്തത് ഹഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്റാഫിലെ പേജ് നമ്പർ 509-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമിൽ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി ചേരുന്നു.

0: അദ്ദേഹം.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 509-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സാഅദ് അൽ ഗാമിദിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30-നും വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35-നും ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35-നും പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഈസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 39 മുതൽ 52 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖാലിദ് അൽ മുഹന്ന.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ إياك

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

مينه سبحانه وتعالى عما يشركون ونفخ في الصور.

0: يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين.
1: മാഷാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 39 മുതൽ 52 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻആം 13 മുതൽ 18 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് ബന്ദർ ബലീല.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവിൽ നിന്നും. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻആം 13 മുതൽ 18 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: أفرأيت

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ജാസിയയിലെ 23 മുതൽ 37 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ജാസിയ 14 മുതൽ 26 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോകപ്രശസ്ത ഖാരിഗളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാനുള്ള അവസരമൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു വാഖിഅ മുതൽ സൂറത്തു അത്തഗാബുൻ വരെ നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
4: إذا وقعت الواقعة ليس

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറ വാഖിയ മുതൽ സൂറ അത്തഗാബുൻ വരെയുള്ള ഭാഗങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. على سرر متقابلين. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 44-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനത്തെക്കുറിച്ചുള്ള ഏതാനും വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വചനത്തിലെ പരാമർശം. അതിൽ അഭിമുഖമായി ഇരിക്കുമെന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. സ്വർഗവാസികൾ തമ്മിൽ ഉള്ളു തുറന്ന സ്നേഹമുള്ളവരായിരിക്കും. പകയോ വിദ്വേഷമോ വെറുപ്പോ അസൂയയോ അവരെ ഒരു തരത്തിലും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. ലി അന്നഹും മുതഖാബിലൂന ലാ യുവല്ലി അഹദുഹും ഖഫാഹുലിൽ ആഖർ. ഒരാളും തൻ്റെ പുറം മറ്റൊരാൾക്ക് മുകൾ

പ്രവേശിച്ചാലും അവരെക്കൊണ്ടൊരിക്കലും സ്വർഗം വീർപ്പ് മുട്ടുന്നതല്ല, അതിവിശാലമാകുന്നു സ്വർഗലോകം. വല്ലാഹിറു അന്ന ജുലൂസൽ ഇൻസാനി മഅ അഹ്ലിഹി വ ഖാസ്വതിഹി അലാ ഹാദൽ വജ്ഹി മുതഖാബിലീന ലികമാലി അദബിഹിം. തൻ്റെ സ്നേഹജനങ്ങളോട് ഒന്നിച്ച്, തൻ്റെ കുടുംബത്തോടൊന്നിച്ച്, തൻ്റെ ഭാര്യമാരോടൊന്നിച്ച് അങ്ങനെ ഇരിക്കുന്നവർ തീർച്ചയായും മര്യാദ പാലിക്കുന്നവരാകുന്നു, അദബ് പാലിക്കുന്നവരാകുന്നു എന്ന് ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് ഉസൈമി റഹ്മഹുള്ള എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലാ മുതദാബിരീന വദാലികലിൽ മഹബ്ബത്തി വൽ മവദ്ദ, അഭിമുഖമായിട്ടിരിക്കുമെന്നല്ല, അല്ലാതെ പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ പുറം തിരിഞ്ഞിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താ കാരണം? പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. അല്ലത്തി മലഅത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരസ്പരമുള്ള സ്നേഹമാണതിന് കാരണം. സൂറത്തുൽ ഹിജ്റിലെ 47-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. വനസഅനാ, നാം ഊരിക്കളഞ്ഞിരിക്കുന്നു, മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള, മിൻ ഗില്ലിൻ, വിദ്വേഷത്തിൽ നിന്ന്, പകയിൽ നിന്ന്, ഇഖ്വാനൻ, പരസ്പരം സഹോദരന്മാരായ നിലയിലായിരിക്കും അവർ. അലാ സുറുരിൻ മുതഖാബിലീൻ, കട്ടിലുകളിൽ, സ്വർഗീയ കട്ടിലുകളിൽ അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. സൂറത്തു ഹിജ്റിലെ ഈ വചനം അവരുടെ മനസ്സിൽ പരസ്പരം സ്നേഹമുണ്ടാകും, ശത്രുതയോ വിദ്വേഷമോ വെറുപ്പോ അവരുടെ മനസ്സിന് പിടികൂടുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. ഫലമ്മാ തഹുറത് ഖുലൂബുഹും തഖാബലത് വുജൂഹുഹും, ഹൃദയങ്ങൾ ശുദ്ധമായതുകൊണ്ട് തന്നെ അവരുടെ മുഖങ്ങൾ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നു. ലിഅന്ന തദാബുറ ലാ യകൂനു ഇല്ലാ മിനൽ അദാവത്തി വൽ ബഗ്ദാഇ, കാരണം ഈ പിന്തിരിഞ്ഞിരിക്കുക, പുറംതിരിഞ്ഞിരിക്കുക എന്നത് വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമല്ലാതെ ഉണ്ടാവുകയില്ല. അല്ലത്തി മലഅത് അൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്ന് മനുഷ്യർക്കിടയിൽ കാണുന്ന വിദ്വേഷം, വെറുപ്പ് എന്നതൊക്കെ അത് പരസ്പരം ഒന്നിച്ചിരിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ്. തിരുമേനി പറഞ്ഞു, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ലാ തഹസദു വലാ തബാഗദു വലാ തദാബറു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, നിങ്ങൾ പരസ്പരം വെറുപ്പ് കാണിക്കരുത്, നിങ്ങൾ പരസ്പരം പുറം തിരിഞ്ഞിരിക്കരുത്. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗവാസികളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് അവർ സ്വർഗത്തിൽ പരസ്പരം അഭിമുഖമായിക്കൊണ്ട് സ്വർഗീയ കട്ടിലുകളിൽ ഇരിക്കുന്നവരായിരിക്കും. അലാ സുറുരിൻ, കട്ടിലുകളിൽ, മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായിട്ടിരിക്കുന്നവരായിരിക്കും. 45-ാമത്തെ വചനം, യുതാഫു അലൈഹിം ബികസിം മിം മഈൻ. ത്വാഫ എന്ന് പറഞ്ഞാൽ ചുറ്റി, ചുറ്റിക്കറങ്ങി എന്നാണ് അർത്ഥം. ത്വാഫ, യതൂഫു, തവാഫ്, അതിൽ നിന്നാണ് യുതാഫു എന്ന് വരുന്നത്. ചുറ്റിക്കറങ്ങപ്പെടും, അതിൻ്റെ മജ്ഹൂലി രൂപമാണ്, ഫിഅലുൻ മബ്നിയുൻ ലിൽ മജ്ഹൂലി. യുതാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും അഥവാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബികസിൻ, പാനപാത്രങ്ങളെ കൊണ്ട്, മിമ്മഈൻ, ഒഴുകുന്ന തെളിനീരിനാലുള്ള, ഉറവ് വെള്ളത്താലുള്ള, അഥവാ സ്വർഗീയമായ ഉറവു ജലത്താലുള്ള നിറഞ്ഞ പാനപാത്രവുമായി അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. സൂറത്തു തൂറിൽ കാണാം, യതൂഫു അലൈഹിം ഗിൽമാനു ലഹും കഅന്നഹും ലുഉലുഉം മക്നൂൻ. ആ സ്വർഗവാസികളിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഗിൽമാനു ലഹും, അവരെ പരിചരിക്കാനുള്ള കുട്ടികൾ. കഅന്നഹും, അവർ ലുഉലുഉം മക്നൂൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട, ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകളെപ്പോലെയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസാനിൽ കാണാം, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ
ഇദാ റ

0: ഐതഹും ഹസിബ്തഹും ലുലുഅൻ മൻസൂറ. സ്വർഗക്കാരിലൂടെ കുട്ടികൾ, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അവരെ നീ കണ്ടാൽ നീ വിചാരിച്ചു പോകും വിതറപ്പെട്ട മുത്തുകളാണെന്ന്. ഈ ആളുകളെക്കുറിച്ചാണ് യുത്വാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബിക്കസിം മിം മഈൻ, സ്വർഗത്തിലെ ഒഴുകുന്ന തെളിനീരിനാലുള്ള കപ്പുകൾ കൊണ്ട് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ഫഇദാ കാന ഹാദാ ജമാലുൽ ഖാദിമി ഫമാ ബാലുക് ബിജമാലിൽ മഖ്ദൂം. ചില മുഫസ്സിരീങ്ങൾ പറയാണ്, സ്വർഗത്തിൽ പരിചരിക്കുന്ന പരിചാരകർ ഇത്ര മനോഹരമുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളാണെങ്കിൽ ആരെയാണോ അവർ പരിചരിക്കുന്നത് അവരുടെ സൗന്ദര്യം എന്തുമാത്രമായിരിക്കും. ബിക്കസിം മിം മഈൻ ഖാലു അൽ കഅ്സു ഇസ്മുൻ ലിൽ ഖദഹി അൽ മൽആ ബിൽ ഖംറ്. അറബി ഭാഷയിൽ കഅ്സ് എന്ന് പറയാറുള്ളത് പാനീയം നിറച്ചുവെച്ച കപ്പിനാകുന്നു. എന്നാൽ പാനീയം നിറച്ചുവെച്ചിട്ടില്ലെങ്കിൽ അതിന് കഅ്സ് എന്ന് പ്രയോഗിക്കാറില്ല. ഫൽ ഖദുഹു ലാ യുസമ്മാ കഅ്സൻ ഇല്ലാ ഇദാ കാന മലീഅൻ ഖംറ. കള്ള് നിറച്ചുവെച്ച പാനപാത്രത്തിനാണ് കഅ്സ് എന്ന് അറബികൾ ഉപയോഗിക്കാറുള്ളത്. അള്ളാഹു സ്വർഗീയ പാനീയത്തെക്കുറിച്ച് പറയുന്നത് സൂറത്ത് മുഹമ്മദിൽ കാണാം. മസലുൽ ജന്നതിൽ ലതീ വുഇദൽ മുത്തഖൂൻ, സത്യവിശ്വാസികൾക്ക്, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണം. ഫീഹ അൻഹാറും മിമ്മാ, ആ സ്വർഗത്തിൽ വെള്ളത്തിന്റെ നദികളുണ്ട്. ഗൈരി ആസിനിൻ, കലർപ്പില്ലാത്ത വെള്ളമൊഴുകുന്ന നദികൾ. വ അൻഹാറും മിൻ ലബനിൽ ലം യതഗയ്യർ ത്വഅ്മു, രുചിഭേദം സംഭവിച്ചിട്ടില്ലാത്ത പാല് ഒഴുകുന്ന നദികൾ. വ അൻഹാറും മിൻ ഖംരിൽ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദകരമായ ഹൃദ്യമായ കള്ളിൻ്റെ നദികൾ. വ അൻഹാറും മിൻ അസലിൻ മുസഫ്ഫ, കടഞ്ഞെടുക്കപ്പെട്ട തേനിൻ്റെ അരുവികൾ. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അവർക്ക് ആ സ്വർഗത്തിൽ എല്ലാ ഫലവർഗങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതാണ് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അപ്പോൾ അള്ളാഹു ഈ വചനത്തിൽ പറയുന്നു, സ്വർഗവാസികളിലൂടെ സ്വർഗീയ വാസം നൽകപ്പെട്ട, സ്ഥിരവാസം നൽകപ്പെട്ട കുട്ടികൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. യുത്വാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങപ്പെടും. ബിക്കസിം മിം മഈൻ, തെളിനീർ നിറച്ചുവെച്ച, സ്വർഗത്തിലെ ഉറവു ജലത്തിൽ നിറച്ചുവെക്കപ്പെട്ട ആ പാനപാത്രവുമായി കൊണ്ട്. വൽ കഅ്സു ഇൻദൽ അറബ് കുല്ലു ഇനാഇൻ ഫീഹി ഷറാബുൻ. അറബികൾ കഅ്സ് എന്ന് പറയാറുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാനീയം നിറച്ച പാത്രത്തിന് വേണ്ടിയാണ്. ഫഇൻ ലം യകുൻ ഫീഹി ഷറാബുൻ, ആ പാനീയം നിറച്ചു വെച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ കഅ്സൻ, അതിനവർ കഅ്സ് എന്ന് പറയാറില്ല. വലാക്കിന്നഹു ഇനാ, അതിന് ഇനാ എന്നേ പറയാറുള്ളൂ. ഇമാം തബരി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാകുന്നു അത്. തുടർന്ന് 46-ാമത്തെ വചനം, ബൈദാ ലദ്ദത്തിൽ ലിശാരിബീൻ, ആ പാനീയം ബൈദാ, ഏറ്റവും വെളുത്ത പാനീയമായിരിക്കും. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, പാനം ചെയ്യുന്നവർക്ക് അഥവാ കുടിക്കുന്നവർക്ക് ആനന്ദകരമായ, ആസ്വാദ്യകരമായ. സുമ്മ ദക്കർ ഔസാഫഹാ ഫഖാൽ ബൈദാ, അള്ളാഹു ആ പാനീയത്തിൻ്റെ വിശേഷണമായി പറയുന്നു, അത് വെളുത്ത പാനീയമാകുന്നു. അഷദ്ദു ബൈദ ബൈദ ബയാദൻ മിനൽ ലബനി, പാലിനേക്കാൾ കടുത്ത വെളുപ്പുള്ള. വൽ ബയാദു അഹ്സനുൽ അൽവാൻ, നിറത്തിൽ വെച്ച് ഏറ്റവും നല്ല നിറമാകുന്നു ഈ അബിയൽ എന്നത് അല്ലെങ്കിൽ ബയാദ് എന്നത് ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞാൽ യതലദ്ദൂന ബിഹ അസ്നാ അഷ്റുബി വബഅദ്, കുടിക്കുന്നതിനിടയിലും അതിനുശേഷവും അവർ ആസ്വാദനം അനുഭവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ലദ്ദത്തിൽ ശാരിബീൻ എന്ന് പറഞ്ഞത്. വൽ വാഖിഉ അന്നൽ ആയ ലാ തദുല്ലു അലാ അന്നഹ അഷദ്ദു ബയാദൻ വഇന്നമാ ജാഅ അഷദ്ദു ബയാദൻ മിനൽ ലബൻ. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, അതികഠിനമായ വെളുപ്പുള്ളത് എന്നല്ല ആയത്തിൽ പറയുന്നത്, മറിച്ച് പാലിനേക്കാൾ അതികഠിനമായ വെളുപ്പുള്ളത് എന്നാണ്. വ അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളത്. വ അത്വിയബു മിൻ റായിഹത്തിൽ മിസ്ക്, അതേപോലെ തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധം വമിക്കുന്ന സുഗന്ധപൂരിതമായ ഒന്ന് എന്നാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 6579 ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ ലി അന്നൽ വസ്ഫ ഫിൽ മസ്തരി അബ്ലഗു മിനൽ വസ്ഫ ബിനൽ മുഷ്തഖ് മിനൽ മസ്തർ, അത് കൂടുതൽ ശക്തമായത് എന്നറിയിക്കാൻ വേണ്ടിയാണ് പ്രയോഗിക്കാറുള്ളത്, മസ്തർ രൂപം പ്രയോഗിക്കാറുള്ളത്. ലദ്ദത്തിൽ ലിശാരിബീൻ ഹാദാ മിൻ ബാബി തൗക്കീദ് യഅനി അന്നഹും ഫി ഹാലി ശുർബിഹിം ഇയാഹ, അത് പാനം ചെയ്യുന്നവർ കുടിക്കുന്നവർ ആ സന്ദർഭത്തിൽ യതലദ്ദൂന ബിഹാ ബിഖിലാഫി ഖംരി ദുനിയാ, ദുനിയാവിലെ കള്ളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തരം ആസ്വാദനമാണ് അവർ അനുഭവിക്കുന്നത്. ഇന്നഹ കരീഹത്തുൻ ഇൻദ ശുർബ്, ദുനിയാവിലെ കള്ള് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവർക്കത് അരോചകരമായിരിക്കും. പക്ഷേ പല ആളുകളും മദ്യത്തിന് അടിമകളാകുന്ന കാര്യമെന്താണ്? വലാക്കിന്നൽ ഇൻസാൻ യതലദ്ദു ബിഹാ ബിമാ യത്ബഉ അൻഹാ മിനസ്സക്കർ, മത്ത് പിടിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്നത്. മത്ത് പിടിച്ചവർക്ക് പിന്നെ എന്താണ് ആസ്വാദ്യകരം എന്ത് ആസ്വാദ്യകരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ദുനിയാവിലെ കള്ള് ഫഇന്നഹ കരീഹത്തുൻ ഇൻദ ശുർബ്, കുടിക്കുന്നവർക്ക് ഏറ്റവും അരോചകരമായതാകുന്നു. അമ്മാ ഖംറുൽ ആഖിറ ഫഹിയ ലദ്ദത്തിൽ ലിശാരിബീൻ, എന്നാൽ പരലോകത്ത് സ്വർഗത്തിൽ നൽകപ്പെടുന്ന കള്ളാകട്ടെ മദ്യമാകട്ടെ, അത് ഈ തരത്തിൽ മത്തു ബാധിപ്പിക്കുന്നതോ കുടിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നതോ അല്ല, മറിച്ച് വഹിയ സാലിമത്തുൻ മിനൽ ആസാരി സയ്യിഅ, എല്ലാ തരം ദൂഷ്യഫലങ്ങളിൽ നിന്നും അത് മുക്തമാകുന്നു. പരലോകത്ത് നൽകപ്പെടുന്ന സ്വർഗത്തിൽ വെച്ച് നൽകപ്പെടുന്ന പാനീയത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിച്ചത്. അതാണ് ബൈദാ, ഏറ്റവും വെളുപ്പുള്ളത്. അതാകട്ടെ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായ ആനന്ദകരമായ പാനീയമാകുന്നു. തുടർന്ന് 47-ാമത്തെ വചനത്തിൽ പറയുന്നു, ലാ ഫീഹാ ഗൗലും വലാഹും അൻഹാ യൂസഫൂൻ. ലാ ഫീഹാ, അതിലില്ല, അഥവാ ആ പാനീയം ആ മദ്യം കുടിക്കുന്നതിൽ ഇല്ല, ഗൗലുൻ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും, വലാഹും അവരല്ല, അൻഹാ ആ മദ്യത്താൽ, യുൻസഫൂൻ മത്ത് ബാധിക്കുന്നവരും അല്ല. ദുനിയാവിലെ കള്ള് അല്ലെങ്കിൽ മദ്യമെന്ന് പറഞ്ഞാൽ അത് ഗൗലുള്ളതും അതേപോലെ തന്നെ യുൻസഫൂൻ എന്ന് പറഞ്ഞ അതിനും അർഹമാണ്. പക്ഷേ പരലോകത്ത് സ്വർഗാവകാശികൾക്ക് നൽകപ്പെടുന്നതാകട്ടെ, അൽ ഗൗൽ എന്ന് പറഞ്ഞാൽ മാ യഗ്താലു ശൈഅ ഫയുഫ്സിദുഹു, കണ്ടോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നാശം വിതക്കുന്നത് എന്നാണ് അർത്ഥം. വ ഖംറു ദുനിയ തഗ്താലുൽ ഉഖൂൽ, ദുനിയാവിലെ കള്ളെന്ന് പറഞ്ഞാൽ ബുദ്ധികൾക്ക് നാശം വിതക്കും. ഫതുഫ്സിദുഹ, അത് എല്ലാ അർത്ഥത്തിലും പ്രയാസമുണ്ടാക്കും. ലി അന്നഹ തുസീബു ബിസ്സുദാഇ വസ്സക്കിരി അമ്മ ഖംറുൽ ആഖിറ ഫമുനസ്സഹത്തുൻ അൻ കുല്ലി ദാലിക്, എന്നാൽ ദുനിയാവിലെ മദ്യത്തിന് തീർത്തും വ്യത്യസ്തമായി കുടിക്കുന്നവർക്ക് ഒരു തരം ആനന്ദം പകരുന്ന ഹൃദ്യമായ ഒരു പാനീയമാണ് അള്ളാഹു സ്വർഗാവകാശികൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന മദ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലാഹും അൻഹ യുൻസഫൂൻ, അവർ അതുകൊണ്ട് മത്തു ബാധിക്കുന്നവരും അല്ല. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, ലാ യുസദ്ദഊന അൻഹാ വലാ യുസിഫൂൻ. സ്വർഗത്തിലെ മദ്യമെന്ന് പറഞ്ഞാൽ അത് തലവേദന ഉണ്ടാക്കുന്നതോ അതേപോലെ തന്നെ മത്തു ബാധിപ്പിക്കുന്നതോ അല്ല. സഹോദരങ്ങളെ, അള്ളാഹു സ്വർഗവുമായി ബന്ധപ്പെടുത്തി പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിച്ച് ആ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്ത് 44 മുതൽ 47 വരെ വചനങ്ങളുടെ ആശയ പഠനം. അവതരിപ്പിച്ചത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100-ന് 1 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ മഅാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
5: അദ്ധ്യായം 70, സൂറത്തുൽ മഅാരിജ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 44.
6: بسم الله الرحمن الرحيم
7: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1, വാക്കർത്ഥം സഅല, ചോദിച്ചു, ആവശ്യപ്പെട്ടു. സഇലുൻ, ഒരു ചോദിക്കുന്നവൻ, ചോദ്യകർത്താവ്. ബിഅദാബിൻ, ശിക്ഷയെ, ശിക്ഷക്ക്. വാഖിഇൻ, സംഭവിക്കുന്ന.
6: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഇ,
5: സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. വചനം 2, വാക്കർത്ഥം ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്. ലൈസ ലഹു, അതിനില്ല. ദാഫിഉൻ, തടുക്കുന്നതൊന്നും, ഒരു തടവും.
6: ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ,
5: അതെ, അവിശ്വാസികൾക്ക് സംഭവിക്കുന്നത്, അതിനെ തടുക്കുന്നതൊന്നും തന്നെ ഇല്ല. വചനം 3, വാക്കർത്ഥം മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്ന്. ദിൽ മഅരിജ്, കയറുന്ന മാർഗങ്ങളുടെ, ആരോഹണ സ്ഥാനങ്ങളുടെ, സോപാനങ്ങളുടെ, പദവികളുടെ ഉടമയായ, അധിപനായ.
6: മിനല്ലാഹി ദിൽ മഅരിജ്,
5: കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അല്ലാഹുവിൽ നിന്ന് സംഭവിക്കുന്നത്. വചനം 4, വാക്കർത്ഥം തഅറുജു, കയറുന്നു, ആരോഹണം ചെയ്യും. അൽ മലായിക്കത്തു, മലക്കുകൾ. വർറൂഹു, റൂഹും അഥവാ ആത്മാവും. ഇലൈഹി, അവങ്കലേക്ക്. പി യൗമിൻ, ഒരു ദിവസത്തിൽ. ഖാന മിഖ്ദാറുഹു, അതിൻ്റെ തോത്, അളവ്, വലുപ്പം, കണക്ക് ആകുന്നു. ഖംസീന അൽഫ, 50,000. സനത്തിൻ, കൊല്ലം.

0: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നു. 50,000 കൊല്ലം വലുപ്പം ഉള്ളതായ ഒരു ദിവസത്തിൽ. വചനം 5, വാക്കർത്ഥം ഫസ്ബീർ എന്നാൽ ക്ഷമിക്കുക, സ്വബിറൻ ജമീലൻ ഭംഗിയായ ക്ഷമ, നല്ല ക്ഷമ.
1: ഫസ്ബീർ സബറൻ ജമീല
0: എന്നാൽ നബിയേ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. വചനം 6, വാക്കർത്ഥം ഇന്നഹും യറൗനഹു, നിശ്ചയമായും അവർ അതിനെ കാണുന്നു. ബഈദൻ വിദൂരമാണെന്ന്, ദൂരപ്പെട്ടതായി.
1: ഇന്നഹും യറൗനഹു ബഈദ,
0: നിശ്ചയമായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു. വചനം 7, വാക്കർത്ഥം വനറാഹു, നാം അതിനെ കാണുകയും ചെയ്യുന്നു. ഖരീബൻ അടുത്തതായി.
1: വനറാഹു ഖരീബ,
0: നാം അതിനെ അടുത്തതായും കാണുന്നു. 1 മുതൽ 7 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വാചകഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 വചനങ്ങൾക്കും കൂടി ഒന്നിച്ച് ഇങ്ങനെ അർത്ഥം നൽകാം. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരുവിധ തടവും ഉണ്ടായിരിക്കാത്ത അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ ഒരാൾ ചോദിച്ചാവശ്യപ്പെടുകയാണ്. വ്യാഖ്യാനം താഴെ വരുന്നു. അൽ മഅരിജ് എന്ന വാക്കിന് കയറുന്ന സ്ഥാനങ്ങൾ എന്നത്രേ വാക്കർത്ഥം. കോണിപ്പടികൾ, സോപാനങ്ങൾ, ഉയർന്ന പദവികൾ, ആരോഹണ മാർഗങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി കയറിച്ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ദിൽ മഅരിജ് എന്നു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അൽ മഅരിജ് കൊണ്ടുദ്ദേശ്യം ആകാശങ്ങളാണെന്നും ആകാശങ്ങളിൽ മലക്കുകൾ കയറിപ്പോകുന്ന പ്രത്യേക സ്ഥാനങ്ങളാണെന്നും ഉയർന്ന പദവികൾ എന്നാണെന്നും മറ്റുമാണ് ആ അഭിപ്രായങ്ങൾ. എന്നാൽ തൊട്ട വചനത്തിൽ ആ വാക്കിൻ്റെ വിശദീകരണമെന്നോണം മലക്കുകളും റൂഹും അവനിലേക്ക് കയറിച്ചെല്ലുന്നു. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്നു പറഞ്ഞിരിക്കൊണ്ട് മലക്കുകൾ കയറിച്ചൊല്ലുന്ന സ്ഥാനങ്ങൾ എന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ന്യായം കാണുന്നത്. അഥവാ ആകാശലോകങ്ങളിൽ മലക്കുകൾക്ക് കയറിച്ചെല്ലാവുന്നതും ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് വ്യത്യസ്ത പദവികളോടുകൂടിയതുമായ സ്ഥാനങ്ങളായിരിക്കാം അവ. വാസ്തവം അള്ളാഹുവിനറിയാം. അർറൂഹ് കൊണ്ടുദ്ദേശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ് അധിക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ജിബ്രീലിനെ ഉദ്ദേശിച്ച് റൂഹ് എന്നു പറയപ്പെടാറുണ്ട്. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. സൂറത്തു ശുഅറ 193 വ്യാഖ്യാനവും നോക്കുക. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രമുഖൻ അദ്ദേഹമായതുകൊണ്ട് മലക്കുകളെപ്പറ്റി മൊത്തത്തിൽ പ്രസ്താവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിരിക്കാം. മനുഷ്യാത്മാക്കളാണ് അതുകൊണ്ടുദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. വേറെയും അഭിപ്രായമുണ്ട്. 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ദിവസം, യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്നു പറഞ്ഞത് ഖിയാമത്ത് നാളാകുന്നു. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ ഇതു മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്. കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചുവെക്കുന്നവൻ്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയാൽ ചുട്ടുപഴുപ്പിച്ച് അവൻ്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവൻ്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുവരേക്കും അതങ്ങനെയിരിക്കും. പിന്നെ അവൻ്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൻ്റെ വമ്പിച്ച ദൈർഘ്യം അവർക്ക് ഒരു സാധാരണ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തേക്കാൾ ലഘൂകരിക്കപ്പെടുന്നതാണെന്ന് അഹ്മദും ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 കൊല്ലത്തെ വലുപ്പം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അത്രയും ദൈർഘ്യം തോന്നുന്നതും വിഷമം നിറഞ്ഞതുമാണ് എന്നായിരിക്കും. അതല്ല, ശരിക്കും കൃത്യമായ 50,000 കൊല്ലം തന്നെയാണ് ഉദ്ദേശ്യമെന്നും വരാവുന്നതാണ്. വാസ്തവം അള്ളാഹുവിനറിയാം. സൂറത്തു സജദയിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു, പിന്നീട് നിങ്ങൾ എണ്ണിവരുന്ന 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് കയറി പോകുന്നു. സൂറത്തു സജദയിലെ 5-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലാ ഖൗലിഹി അൽഫ സനത്തി മിമ്മാ തഉദ്ദു. ഈ 2 വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചു തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1,000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായെന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു: ഹുമാ യൗമാനി ദക്കറഹുമല്ലാ അല്ലാഹു അഅലമു ബിഹിമാ വ അക്റഹു അൻ അഖൂല ഫീ കിതാബില്ലാഹി ബിമാ ലാ അഅലം. അർത്ഥം: അങ്ങനെ 2 ദിവസങ്ങളെപ്പറ്റി അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു, അവയെപ്പറ്റി അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ കിതാബിൽ എനിക്കറിയാത്തതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ മടിക്കുന്നു. നമുക്കും ഇവിടെ പറയുവാനുള്ളത് ഇതുതന്നെ. സൂറത്തു സജദ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും നാം ഓർക്കുക. ഇതുപോലെ തന്നെ മലക്കുകളും റൂഹും അഥവാ ജിബിരീലും അല്ലെങ്കിൽ മനുഷ്യാത്മാവും അള്ളാഹുവിങ്കലേക്ക് കയറി ചെല്ലും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യവും എന്താണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. സൂറത്തു സജദയിലെ ആയത്തിൽ പിന്നീട് 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസം കാര്യം അള്ളാഹുവിങ്കലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തു ഫാത്തിറിൽ നല്ല വാക്കുകൾ അവങ്കലേക്ക് കയറുന്നു, സൽക്കർമ്മത്തെ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് എന്നു പറഞ്ഞിരിക്കുന്നു. ഈ 2 വചനങ്ങളും അവയുടെ വ്യാഖ്യാനത്തിൽ വായിച്ച സംഗതികളും ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. സൂറത്തു ഹൂദ് 123-ാം വചനത്തിൽ വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നു എന്നു പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറും എന്ന വചനത്തിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമായിത്തീരുന്നതാണ്. അന്തിമമായ നടപടിയുടെയും തീരുമാനത്തിൻ്റെയും ദിവസമാണല്ലോ ഖിയാമത്ത് നാൾ. അന്ന് മലക്കുകളും ആത്മാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകുമെന്നുള്ളതിൽ സംശയമില്ല. വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഇവിടെ നടത്തിക്കാണുന്നു. മനുഷ്യൻ്റെ പുരോഗമനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണാനന്തരവും അവൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 50,000 കൊല്ലം അഥവാ ദീർഘമായ ഒരു കാലം കൊണ്ട് അവൻ പുരോഗമിച്ച് അള്ളാഹുവിങ്കലേക്ക് എത്തിച്ചേരും. ഇതിൽ മലക്കുകൾ അവനെ സഹായിച്ചുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ്. മലക്കുകളും റൂഹും അള്ളാഹുവിലേക്ക് കയറിച്ചെല്ലും എന്ന വാക്യത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനം. പുരോഗമനവാദികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഈ വ്യാഖ്യാനം ഒരു പക്ഷേ രസകരമായി തോന്നാമെങ്കിലും സത്യാന്വേഷികൾക്ക് ഇതിനോട് യോജിക്കുവാൻ മാർഗം കാണുന്നില്ല. കാരണം ഈ വ്യാഖ്യാനം മനുഷ്യനെ അള്ളാഹുവിനോളം ഉയർത്തുകയും അതേ സമയത്ത് അള്ളാഹുവിനെ മനുഷ്യനിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്യുന്നതെന്ന് അല്പം ആലോചിച്ചാൽ അറിയാവുന്നതാണ്. മഴാതല്ല എത്ര തന്നെ എത്ര കാലം തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നാലും അള്ളാഹുവിൻ്റെ സ്ഥാനം പ്രാപിക്കുവാൻ മനുഷ്യനാകട്ടെ മറ്റാർക്കെങ്കിലുമാകട്ടെ സാധ്യമല്ല തന്നെ.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി സൂറത്തുൽ മഅാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ 8 കാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, 8 കാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ 19 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിൽ ജുസ് 19 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സഫി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥറ: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
4: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരിയകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل
5: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
8: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ജനശ്രദ്ധ നേടിയ വിദ്യാർത്ഥികളുടെ കുഞ്ഞുകാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ബയ്യിനയാണ് ഇന്ന് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ബൈനയുടെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം 20-ാം വചനത്തിൻ്റെ വശ്യസുന്ദരമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുൽത്താൻ അറൂഖ് ഖാൻ.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ തെൻസിൽ വിശുദ്ധ ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ശബ്ദത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അൻആം 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 116 കൂടിയ വചനങ്ങളും നാം ആസ്വദിക്കുന്നു. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു അൻആമിലെ 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 116 കൂടിയ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പീസ് ഖുർആൻ റേഡിയോയിലിനി പാരായണ പഠനം. സൂറ മുദ്ദസിർ 38 മുതൽ 52 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹ് റബ്ബിലാലമീൻ, വസ്സലാത്തു വസ്സലാം അലാ മബ്ഊസി റഹ്മത്തുല്ലിലാലമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. അമ്മാബാദ്, നമ്മൾ സൂറത്തുൽ മുദ്ദസ്സിറാണ് ഓതി വരുന്നത്. ഇനി 38-ാമത്തെ ആയത്ത് നോക്കാം. കുല്ലു നഫ്സിംബിമ, നഫ്സിംബി തൻവീന് ശേഷം ബാ, അപ്പോൾ ഇഖ്ലാബ് അനൂന്ന മീമാക്കി മാറ്റി ഊന്നത്തോട് കുറിച്ചിരിക്കുക. ഇല്ലാ മദ്മു തസിൽ അലമദ് മുംഫസിൽ അസ്ഹാബൽ യമീൻ ഫി ജന്നാത്തിൻ നൂന് ശബ്ദത്തിൽ നന്നായിട്ട് മണിക്കുക. പിന്നെ ജന്നാത്തയ്യ തെൻവിന് ശേഷം യാ ഇദ്ഗാംബി ഗുന്ന തസഅലൂൻ മദ് മുത്തസിൽ അനിൽ മുജ്രിമീൻ മാ സലകക്കും ഫി സഖർ ഖാലു ലം നക്കു മിനൽ മുസല്ലീൻ ലം നക്കു മിനൽ മുസല്ലീൻ ولم نكن نطعم المسكين وكنا نخوض مع الخائضين خاء مد متصل وكنا نكذب بيوم الدين حتى أتانا اليقين مد منفصل غدا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس بما كسبت رهين.

നൂനുസാക്കിനൊക്കെ ശേഷം ഹ ഇൽഹാറ് അയ്യൊത്ത നൂനുസാക്കിനൊക്കെ ശേഷം യാ ഇദ്ഗാംബികുന്ന സുഹുഫം തെന്നുവിന് ശേഷം മീം നന്നായിട്ട് മണിക്കാം ഓതാം. فَمَا تَنْفَعُهُمْ

0: التذكرة معرضين
1: وما لهم عن التذكرة معرضين
0: ലാദൈ എന്നുള്ളത് വരരുത്, ഒന്ന് ശ്രദ്ധിച്ചത് അതിനെ കേട്ടോ, അല്ലാതെ വായ നിറച്ചാണ്ട് ഒന്നുകൂടി ഫമാലഹും പറഞ്ഞാൽ മുഅ്രിളീൻ മാത്രം നീ കുറച്ചുകൂടി ഇന്ന്
1: പറഞ്ഞാൽ
0: അത്ര മതി. പറഞ്ഞ നാവിൻ്റെ അറ്റം മുകൾ ഭാഗത്തെ പല്ലിൻ്റെ മോണയിൽ പല്ലിൻ്റെ തുടക്കത്തിൽ, പല്ലിൻ്റെ അടിയിലല്ല പല്ലിൻ്റെ മുകളിൽ. ദ്വൈ പറഞ്ഞ ദ്വൈ ഒളി കുറച്ചുകൂടി നാവ് കുറച്ചുകൂടി പൊന്തട്ടെ. ദ്വൈ കുറച്ചുകൂടി അടിക്ക് വരുമ്പോഴാണ് വാ എന്നുള്ള ശബ്ദം വരിക, അത് മേലോട്ടാകുമ്പോൾ ശബ്ദം കുറയും കേട്ടോ. മഗ്ദൂബി മഗ്ദൂബി
1: പറഞ്ഞോ
0: ശ്രദ്ധിക്കുക ഒന്നുകൂടി. ഫമാലഹും അനി തദ്കിറതി മുഅരിദീൻ പിന്നെ പോയി, ഇതുവരെ പറഞ്ഞു പഠിച്ചേ ശരിയായില്ല, ശ്രദ്ധിക്കട്ടാ.

0: ശരി, ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. ആഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറാ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുദ്ദസിർ 38 മുതൽ 52 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കും.

0: സമയത്ത് സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ തഹസീൻ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അഫതത്മഊന, അഫതത് തത്, ഒന്ന് ത ആണ് മറ്റത് ത. അഫതത് ത ഉച്ചരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ത തി, അവിടെ ഹെവി ആകുന്നത് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ ത, ത അല്ല ത. ശേഷം തത്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ചേർന്ന് അണ്ണാക്കിനോട് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി അപ്പോഴാണത് അങ്ങനെയാവുകയുള്ളൂ. അഫ തത്മഊന അയ്യുമിനു, ഇവിടെ മണിക്കണം. സാക്കിനായ നൂന് ശേഷം യാ വന്നാൽ ഇത് ഗംബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യുമിനു ലക്കും വഖദ്, ലക്കും വ. സാക്കിന മീമിന് ശേഷം ഫ അല്ലെങ്കിൽ വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടാൻ പ്രയാസമാണ്. ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളെ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അയ്യുമിനു ലക്കും വഖദ്, വഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, കൽക്കല ചെയ്യണം. കാന ഫരീഖും മിൻഹും, ഫരീഖുൻ ഖുൻ തൻവീൻ ശേഷം മീം, ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇത് ഗം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖും മിൻഹും യസ്മഊന, യസ്മഉ യസ്മഊന എന്നല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. യസ്മഊന കലാമല്ലാഹ്, കലാമല്ലാഹ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ കലാമല്ലാഹ്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദൽ നീട്ടാവുന്ന മദ്, വഖഫ് ചെയ്യുമ്പോൾ കൂട്ടി ഓതുമ്പോൾ കലാമല്ലാഹി സുമ്മ, ഇങ്ങനെ സുമ്മ. സ സി സു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞു, സ ഉച്ചരിക്കുമ്പോൾ ഒരിക്കലും അത് സീനാവരുത്, സുമ്മ സുമ്മ അല്ല, സുമ്മ സുമ്മ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്, ഒരക്ഷരമാണ് സ. സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ യുഹരിഫൂനഹു, യുഹരിഫൂനഹു അല്ല, യുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. യുഹരിഫൂനഹു, അതുപോലെ തന്നെ റോഇനെ യുഹറി അങ്ങനെ പറയരുത്, യുഹറിഫൂന അല്ല, യുഹരി, റോഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. യുഹരിഫൂനഹു മിൻ ബഅദി, സാക്കിനായ നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കണം, അതാണ് ഇഖ്ലാബ്. അപ്പോൾ മിം ബഅദി, അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമാക്കി മാറ്റി മണിക്കണം. മിം ബഅദി മാ അഖലൂഹു, അഖലൂഹു അഖലൂഹു അല്ല, ഖാഫ്, അഖലൂഹു വഹും യഅലമൂൻ, വഹും യഅലമൂൻ. അടുത്ത ആയത്തിൽ വഇദ ലഖുൽ ലദീന, വഇസ അല്ല, ലഖുൽ ലദീന അല്ല, വഇദ ലഖു മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലൂ ആമന്ന, നൂന് ശബ്ദുണ്ട്, അവിടെ മണിക്കണം. وإذا خلا بعضهم إذا وإذا وإذا وإذا لا وإذا خلا بعضهم وإذا خلا خلا എന്നാണ് ഖലൗ എന്ന് നമ്മൾ മുന്നേ പഠിച്ച ആ രൂപത്തിൽ പറയരുത്. وإذا خلا بعضهم بعضهم ضاد بعضهم إلى بعض إلى بعض അവിടെ നിർത്തുകയാണെങ്കിൽ إلى بعض بعض ഉച്ചാരണം പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കണം. ഖാലൂഅതുഹദ്ദിസൂനഹും, ഇനി ഇവിടെ ഇല ബഅദ് എന്നുള്ള അത് കൂട്ടി ഒതുകയാണെങ്കിലോ, ഇല ബഅദിൻ ഖാലു, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീനു ശേഷം ഖാഫ്, ഖാഫ് ഹെവി ലെറ്ററാണ്, അതോടുകൂടെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ഹെവി ആയിരിക്കണം. ബഅദിൻ ഖാലു ഇങ്ങനെയാവണം. ഖാലൂഅതുഹദ്ദിസൂനഹും, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഖാലൂഅതു
അതുഹദ്ദിസൂനഹും, അതുഹദ്ദിസൂന അല്ല അതുഹദ്ദിസൂനഹും. അതുഹദ്ദിസൂനഹും ബിമ, സാകിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ശഫവി, അങ്ങനെ ഗുന്ന ചെയ്യണം, അവ്യക്തമാക്കി മണിക്കുന്ന ഗുന്ന. അതുഹദ്ദിസൂനഹും ബിമ ഫതഹല്ലാഹു അലൈക്കും ലിയുഹാജ്ജൂകും. മദ് ലാസിം കലിമി മുസക്കൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്, ജീവിന് ഷദ്ദുണ്ട്, അതാണ് കലിമി മുസക്കൽ. ഇവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ലിയുഹാജ്ജൂകും ശേഷം ലിയുഹാജ്ജൂകും ബിഹി, മീ മുസാക്കിനയ്ക്ക് ശേഷം ബ ഇഖ്ഫാ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻദ റബ്ബിക്കും ഇഖ്ഫാ ബിഗുന്ന, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ ഇൻദ റബ്ബിക്കും അഫല തഅഖിലൂൻ തഅഖിലൂൻ, ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓതാം. അഫ തത്മ

0: സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ഇന്ന് അത്തഹസീനിലൂടെ ക്ലാസ് എടുത്തത്. ക്ലാസ് എടുത്തത് ഹഫീൽ അബ്ദുൽ ഷക്കൂർ.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 510 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ. ഇന്ന് നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് സാഅദ് അൽ ഖാമിദി.

0: يستبدل قوما غيركم ثم لا يكونوا أمثالكم.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്റഫിലെ പേജ് നമ്പർ 510 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അങ്കബൂത് 41 മുതൽ 45 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.
2: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അങ്കബൂത്ത് 41 മുതൽ 45 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ ഇഷാ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: الله أكبر.
1: الله أكبر.
0: الله أكبر. الله أكبر.

0: അക്ബർ.
1: അല്ലാഹു അക്ബർ.
0: അല്ലാഹു അക്ബർ.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഇഷാ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ

0: എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.

Peace Radio. Tune to reality. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽ മുഅല്ലിം, സൂറത്തു ഇമ്രാൻ 177 മുതൽ 180 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനീജി.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇമ്രാൻ 177 മുതൽ 180 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനീജി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഈ പരിപാടിയിലൂടെ ഓരോ ദിവസങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന അധ്യായം സൂറത്തുൽ മസദ്.
2: അധ്യായം 111, സൂറത്തുൽ ലഹബ്. ഈ അധ്യായത്തിന് സൂറത്തു തബ്ബത് എന്നും സൂറത്ത് അൽ മസദ് എന്നും പേരുണ്ട്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 5.
3: സൂറത്ത് ഷുഅറായിലെ 214 സൂക്തമായ വൻസിർ അഷീറത്തക്കൽ അഖ്റബീൻ, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകുക എന്ന വചനം അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സഫാ കുന്നിൻ മുകളിൽ കയറി അടുത്ത കുടുംബങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി, ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുവാൻ അയക്കപ്പെട്ട ദൂതനാണ് എന്ന് അവരെ പൊതുവായും ഓരോരുത്തരെ പേര് വിളിച്ചും പ്രത്യേകം പ്രത്യേകമായും അറിയിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ തിരുമേനിയുടെ പിതൃവ്യനായ അബൂലഹബ് കൈകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, തബ്ബൽ ലകയാ സായിറുൽ യൗം അലിഹാദാ ജമാഅത്തന, എല്ലാ നാളുകളിലും അഥവാ കാലം മുഴുവനും നിനക്കു നാശം. ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവത്തിന്റെ പൂർണ്ണരൂപം സൂറത്ത് ഷുഅറയിൽ നാം ഉദ്ധരിച്ചിരിക്കുന്നു.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: തബ്ബത്, നശിക്കട്ടെ, വലയട്ടെ, നഷ്ടപ്പെട്ടു. യദാ അബീലഹബ്, അബൂലഹബിന്റെ ഇരുകരങ്ങൾ, കൈകൾ. വറ്റബ്, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു, അവനും നശിക്കട്ടെ.
5: തബ്ബത് യദാ അബീലഹബ് വതബ്,
2: അബൂലഹബിന്റെ ഇരുകരങ്ങൾ നഷ്ടമടഞ്ഞു നശിക്കട്ടെ, അവൻ ശാപമടഞ്ഞു നശിച്ചു താനും.
4: വചനം 2.
2: മാ അഗ്ന, പര്യാപ്തമാക്കിയില്ല, ഉപകാരപ്പെട്ടില്ല, ഐശ്വര്യമാക്കിയിട്ടില്ല. അൻഹു മാലുഹു, അവനു അവന്റെ ധനം. വമാ കസബ്, അവൻ സമ്പാദിച്ചതും.
5: മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്,
2: അവനു അവന്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതും ഉപകാരപ്പെട്ടിട്ടില്ല.
4: വചനം 3.
2: സയസ്ല, വഴിയെ അവൻ കടന്നെരിയും. നാറൻ, ഒരു അഗ്നിയിൽ. ദാതലഹബ്, ജ്വാലയുള്ളതായ.
5: സയസ്ല നാറൻ ദാതലഹബ്,
2: ജ്വാലയുള്ളതായ ഒരഗ്നിയിൽ അഥവാ നരകത്തിൽ അവൻ വഴിയെ കടന്നെരിയും.
4: വചനം 4.
2: വംറഅതുഹു, അവന്റെ സ്ത്രീയും ഭാര്യയും. ഹമ്മാലത, ചുമട്ടുകാരി. അൽഹത്തബ്, വിറക്.
5: വംറഅതുഹു ഹമ്മാലത അൽഹത്തബ്,
2: അവന്റെ ഭാര്യയും അതെ ആ വിറകു ചുമട്ടുകാരി, അവളും കടന്നെരിയും.
4: വചനം 5.
2: ഫീ ജീദിഹാ, അവളുടെ കഴുത്തിലുണ്ട്, കഴുത്തിലുണ്ടാകും. ഹബ്ലുൻ, ഒരു കയർ. മിമ്മസദ്, ഈത്തപ്പന നാരിന്റെ, ചൂടിയുടെ, പിരിച്ച ചൂടി കൊണ്ടുള്ള.
5: ഫീ ജീദിഹാ ഹബ്ലും മിമ്മസദ്,
2: അവളുടെ കഴുത്തിൽ ഈത്ത നാരിനാൽ പിരിച്ച ഒരു ചൂടിക്കയർ ഉണ്ടായിരിക്കും.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവ്യൻ അബൂലഹബിന്റെ സാക്ഷാൽ പേർ ഉസ്സ എന്ന വിഗ്രഹത്തിന്റെ അടിമ എന്നർത്ഥമുള്ള അബ്ദുൽ ഉസ്സ എന്നത്രേ. അബൂലഹബിന്റെ മുഖം വളരെ ശോഭയും തെളിവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അബൂലഹബ് എന്ന പേരിൽ അയാൾ അറിയപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ജ്വലിക്കുന്ന മുഖമുള്ളവൻ എന്ന ഉദ്ദേശത്തിലായിരിക്കും ആ പേര് വന്നത്. മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ കണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തൗഹീദിന്റെ പ്രബോധനം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ ശത്രുവായി പ്രത്യക്ഷപ്പെട്ടു. മരണം വരെ കഠിന വൈരം തുടരുകയും ചെയ്തു. അബൂലഹബിനെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ ഒരു പിതൃവ്യനായിരുന്നു അബൂ ത്വാലിബും. എന്നാൽ അദ്ദേഹം തിരുമേനിയുടെ വാത്സല്യം നിറഞ്ഞ രക്ഷാകർത്താവായിരുന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹം ശിർക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തിരുമേനിയെ മരണം വരെ തന്നാൽ കഴിയും വിധം സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അബൂലഹബാകട്ടെ ചുരുങ്ങിയ പക്ഷം സ്വന്തം സഹോദരപുത്രൻ എന്ന നിലക്ക് ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്തില്ല. നേരെ മറിച്ച് കിട്ടിയ അവസരമെല്ലാം തിരുമേനിയെ ഉപദ്രവിക്കുവാനും അപമാനിക്കുവാനും വിനിയോഗിക്കുകയാണ് ചെയ്തത്. തിരുമേനിയും അബൂലഹബും അയൽവാസികളുമായിരുന്നു. തിരുമേനിയുടെ വാതിൽക്കൽ മലിനവസ്തുക്കൾ വലിച്ചിടുവാനാണ് ആ അയൽപക്ക ബന്ധം ആ മനുഷ്യൻ ഉപയോഗിച്ചത്. ഖുറൈശികളുടെ ഒരു നേതാവ് കൂടിയായിരുന്നതുകൊണ്ട് കൂടുതൽ ഉപദ്രവം നടത്താനുള്ള സാഹചര്യവും കഴിവും അവനുണ്ടായിരിക്കുമല്ലോ. റബീഅത്തുബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ജാഹിലിയത്തിലായിരുന്ന അവസരത്തിൽ ദുൽമജാസ് ഉത്സവ ചന്തയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കാണുകയുണ്ടായി. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ തുഫ്ലിഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുവീൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. മുഖപ്രകാശമുള്ളവനും കോങ്കണ്ണനും അഥവാ കണ്ണുചരിച്ചു നോക്കുന്നവനും ആയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്നഹു സ്വാബിഉൻ കാദിബുൻ, ഇവൻ മതം മാറിയവനാണ്, കള്ളം പറയുന്നവനാണ്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ മനുഷ്യനും പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇയാളെപ്പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബൂലഹബാണെന്ന് ആളുകൾ പറഞ്ഞു. അഹമ്മദ് തൊബറാനി, ഇസ്ലാമിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കേണ്ടിയിരുന്ന അബൂലഹബ് ഇത്രയും നീചവും നികൃഷ്ടവുമായ പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും സ്വീകരിച്ചതുകൊണ്ടായിരിക്കാം അവൻ്റെ പേരെടുത്തു പറഞ്ഞ് തുറന്ന ഭാഷയിൽ തന്നെ അല്ലാഹു അവനെ ശപിച്ചാക്ഷേപിച്ചത്. ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ ചില കഠിന മുശ്രിക്കുകളെപ്പറ്റി ഖുർആനിൽ പ്രസ്താവിച്ചു കാണാം, പക്ഷേ അവരുടെയൊന്നും പേരെടുത്തു പറയാറില്ല. അവനോട് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പാണല്ലോ ഇത് കാണിക്കുന്നത്. പ്രവാചകന്റെ അടുത്ത ബന്ധുവായിരുന്നാൽ പോലും പ്രവാചക ദൗത്യത്തെ ധിക്കരിക്കുന്നവരോട് അള്ളാഹുവിൻ്റെ കോപം വമ്പിച്ചതായിരിക്കുമെന്നും ഇതു വ്യക്തമാക്കുന്നു. അബൂലഹബിൻ്റെ ഭാര്യയും അബൂലഹബിന് തികച്ചും യോജിച്ച ഒരു ഭാര്യയായിരുന്നു ഉമ്മു ജമീൽ എന്നാണ് പേർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായി സ്വഭർത്താവിൻ്റെ സംരംഭങ്ങളിൽ അവൾ അവനെ സഹായിക്കുമായിരുന്നു. അവൾക്ക് സ്വന്തമായി കഴിയുന്നത് പുറമേയും ചെയ്യും. തൻ്റെ തോഴിമാരായ സ്ത്രീകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി കുറ്റവും കുറവും പറഞ്ഞ് പ്രചരിപ്പിക്കുക, തിരുമേനി നടക്കുന്ന വഴിയിൽ ഞെരിഞ്ഞിൽ മുള്ളിൻ്റെയും മറ്റും ഭാണ്ഡങ്ങൾ കൊണ്ടുവന്നിടുക, തിരുമേനിയെയും അനുയായികളെയും കുറിച്ച് ഏഷണി പറഞ്ഞുണ്ടാക്കുക മുതലായവ അവളുടെ വകയായിരുന്നു. ഇക്കാരണത്താൽ അവളും അള്ളാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും പാത്രമായി തീർന്നു. രണ്ടുപേർക്കും ഇഹത്തിലും പരത്തിലും നാശമാണുള്ളതെന്നും അവരെ കൊണ്ടുള്ള ശല്യത്തെക്കുറിച്ച് വിലപിക്കേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സന്തോഷവാർത്തയും ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടുപേരും ജീവിച്ചിരിക്കെ തന്നെയാണ് ഈ സൂറത്തിൻ്റെ അവതരണം. വിവരം അറിഞ്ഞ് ഉമ്മു ജമീൽ രോഷാകുലയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കുമ്പോൾ അവിടെ ചെന്ന് അസഭ്യം പറഞ്ഞതായി നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫായിൽ വെച്ച് കുടുംബാംഗങ്ങളെ താക്കീത് ചെയ്തപ്പോൾ അബൂലഹബ് തബ്ബല്ലക്ക, നിനക്ക് നാശം എന്ന് പറയുകയുണ്ടായല്ലോ. കഠിനമായ പ്രതിഷേധവേളയിൽ ശപിച്ചു പറയാറുള്ള ഒരു വാക്കാണത്. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹു അവനെയും ശപിച്ചിരിക്കുകയാണ്. ഒന്നാം വചനത്തിലെ ആദ്യത്തെ ക്രിയ തബ്ബത്ത്, അബൂലഹബിൻ്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥനാരൂപത്തിലും, രണ്ടാമത്തെ ക്രിയ വതബ്, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വർത്തമാന രൂപത്തിലുമാണുള്ളത്. രണ്ടാമത്തെ വചനത്തിൽ അവൻ്റെ ധനം, ഐശ്വര്യം, സ്വാധീനം, മക്കൾ മുതലായവയൊന്നും ഇഹത്തിൽ അവൻ്റെ ഉദ്ദേശം സാധിക്കുന്നതിന് ഉപകരിക്കുകയില്ലെന്നും പരലോകത്തിൽ അവ മൂലം യാതൊരു ഗുണവും ലഭിക്കുവാനില്ലെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ഈ ശാപം ഇഹത്തിൽ വെച്ച് മരണത്തിന് മുമ്പ് തന്നെ അവൻ അനുഭവിക്കുകയും ചെയ്തു. അവൻ്റെ ഉദ്ദേശമൊന്നും ഫലിച്ചതുമില്ല. അവൻ്റെ മകൻ ഉത്ബത്ത് ശാമിലേക്കുള്ള യാത്രയിൽ സിംഹത്തിന് ഇരയായി. അവന് അദസത്ത് എന്ന് പറയപ്പെടുന്ന പ്രമേഹക്കുരു പോലെയോ വസൂരി പോലെയോ ഉള്ള ഒരു രോഗം പിടിപെട്ടു. ദുർഗന്ധം നിമിത്തം ജനങ്ങൾ അടുക്കാതായി. ശവസംസ്കാരത്തിനു പോലും ആളെ കിട്ടാതെ കൂലിക്കാരാണത് എങ്ങനെയോ എടുത്തു മറച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞ് അല്പദിവസങ്ങൾക്കു ശേഷമായിരുന്നു അത്. താൻ ഒരു ഖുറൈശി നേതാവായിരുന്നിട്ടും ഭീരുത്വവും പിശുക്കും കാരണമായി ബദറിൽ അവൻ പങ്കെടുത്തിരുന്നില്ല. പകരം തനിക്ക് കടക്കാരനായിരുന്ന ഒരാളെ അയക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതുമെല്ലാം തന്നെ അവന് ഇവിടെ ഉപകരിച്ചില്ല. പരലോകത്തിലാകട്ടെ, മൂന്നാം വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ജ്വലിച്ചു പ്രകാശിക്കുന്ന ആ മുഖം കത്തിജ്വലിക്കുന്ന നരകത്തിൽ കടന്ന് എരിയുകയും ചെയ്യും, അതിൽ സംശയവും ഇല്ല. അബൂലഹബിനെ തുടർന്ന് അവനെ അനുകരിച്ചിരുന്ന അവൻ്റെ ഭാര്യയെയും ശാപത്തിൽ അവനോടൊപ്പം അള്ളാഹു പങ്കുചേർത്തിരിക്കുന്നു. വിറക് ചുമട്ടുകാരി ഹമ്മാലത്തൽ ഹതബ് എന്ന് വിശേഷിപ്പിച്ച് അവളെ നിന്ദിക്കുകയും ചെയ്തിരിക്കുന്നു. ഏഷണിയുമായി നടക്കുന്നവനെക്കുറിച്ച് അവൻ അയാൾക്കെതിരെ വിറകുണ്ടാക്കുകയാണെന്ന് അറബികൾ പറയാറുണ്ടെന്നും അതനുസരിച്ച് ഏഷണിക്കാരി എന്ന ഉദ്ദേശ്യത്തിലാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്നുമാണ് ചില ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ ഉപദ്രവിക്കുവാനായി അവൾ മുള്ളും മറ്റും ചുമന്നുകൊണ്ടുവന്നിരുന്നതിനെ ഉദ്ദേശിച്ചാണെന്നും അഭിപ്രായമുണ്ട്. അവളുടെ കഴുത്തിൽ ഒരു പിരിച്ച ചൂടിക്കാരുണ്ടായിരിക്കും. ഫീ ജീദിഹ ഹബലും മിം മസദ് എന്ന വാക്യവും ഇതുപോലെ അവളുടെ നേർക്ക് അള്ളാഹുവിനുള്ള വെറുപ്പിൻ്റെ കാഠിന്യം പ്രകടമാക്കുന്നു. വിറകു ചുമക്കൽ ഏത് അർത്ഥത്തിലായാലും ആ വിറകു ചുമട്ടുകാരൻ അതിന് തക്ക കയറും കൊണ്ട് നടക്കുമല്ലോ. നരകത്തിൽ വെച്ചുള്ള അവളുടെ സ്ഥിതി വിവരിച്ചതാണത് എന്നാണ് പല മഹാന്മാരും പറയുന്നത്. അഥവാ കഴുത്തിൽ കയറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനുമെതിരെ വിറക് ശേഖരിക്കുവാൻ മിനക്കെട്ടിരുന്ന അവൾക്ക് അതിന് തികച്ചും അനുയോജ്യമായ ശിക്ഷയായിരിക്കും നരകത്തിലും അനുഭവപ്പെടുക എന്ന് സാരം. വല്ലാഹു ആലം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്. ഇന്ന് നാം കേട്ട അധ്യായം സൂറത്തുൽ മസദ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്.
0: വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
7: പീസ് റേഡിയോ ഹൃദയവസന്തം വിശുദ്ധ ഖുർആൻ പഠനത്തിനായി ഒരുക്കിയ സംരംഭമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സോഫാത്തിലെ 42-43 വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു മുഹമ്മദ് കുട്ടി സലഫി.
8: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 42-43 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 42-43 വചനങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന സ്വർഗീയ ഭക്ഷണങ്ങളെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിലുള്ള വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. 42-ാമത്തെ വചനത്തിൽ ഫവാക്കിഹു, പഴവർഗ്ഗങ്ങൾ, വഹും, ആ ആളുകൾ അഥവാ സ്വർഗാവകാശികൾ, മുഖ്റമൂൻ, ആദരിക്കപ്പെടുന്നവരാകുന്നു. ഇവിടെ മാ യുക്കലു തലദ്ദുദൻ ലാലി ഹിഫ്ലി സിഹത്തിൻ യഅനി അന്നൽ ഫാക്കിഹ മാ യഅകുലുഹുൽ ഇൻസാനു ലിത്തലദ്ദുദി ലാ ലിത്തഖവ്വുതി ബിഹി. സ്വർഗത്തിലെ ആളുകൾ സ്വർഗീയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അവിടെ ആരോഗ്യപരമായ മികവിനോ അല്ലെങ്കിൽ വിശപ്പ് അകറ്റുന്നതിനോ അല്ല, അവിടെ ആസ്വാദനത്തിനും ആനന്ദത്തിനുമാണ് അവിടെ ഭക്ഷണം നൽകപ്പെടുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ ഐ മുതനവ്വിഅ, വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങൾ അവിടെ നൽകപ്പെടും. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ദാലിക റിസ്ഖു ഫവാക്കിഹ് മുതനവ്വിഅ വഹും മുക്രമൂന ബികറാമത്തില്ലാഹി ലഹും. സ്വർഗവാസികൾക്ക് വ്യത്യസ്തങ്ങളായ പഴങ്ങൾ നൽകപ്പെടും. അവർ അവിടെ വച്ച് അള്ളാഹുവിൻ്റെ ആദരവിനാൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആദരിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രതിഫലം കൊണ്ട്, അതേപോലെ തന്നെ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തെക്കൊണ്ട് എല്ലാ നിലയിലും അവർ ആദരിക്കപ്പെടും. അവിടെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളിൽ നിന്നും പലരിൽ നിന്നുമാണ് അവർക്ക് ആദരവ് ലഭിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവിൻ്റെ ആദരവെന്ന് പറഞ്ഞാൽ ഫയൻദുറൂന ഇലൈഹി വയഇദുഹും റിദ്വാനഹു ഫലാ യസ്ഖതു അലൈഹിം അബദാ. അവരെ, അവർക്ക് അള്ളാഹുവിനെ നോക്കിക്കാണാൻ കഴിയും. ആ ഒരു സൗഭാഗ്യം അവർക്ക് സിദ്ധിക്കും. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നവർ മുക്തരായിരിക്കും. ഒരിക്കലും അല്ലാ ഇനി അവരോട് കോപിക്കുകയില്ല. അതുപോലെ തന്നെ വമുക്റമൂന മിൻ ഖിബലിൽ മലായിക, മലക്കുകളുടെ ആദരവിനും അവർ അർഹരായിരിക്കും. അള്ളാഹു സൂറത്തു റഅദിൽ പറഞ്ഞു, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരുടെ അടുക്കലേക്ക് പ്രവേശിക്കും. അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ, ക്ഷമിച്ചതിനാൽ. വളരെ ശ്രദ്ധേയമാണ് സഹോദരന്മാരെ ആ പരാമർശം. ഈ ദുനിയാവിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർക്ക് ഹറാമുകളെ തൊട്ട്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഇബാദാത്തുകൾ നിർവഹിക്കുന്നതിലുള്ള ചെറിയ പ്രയാസങ്ങളിൽ പോലും എല്ലാ രംഗത്തും ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് മലായിക്കതുകൾ പറയുന്നത്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിനാൽ. ഫനിഅമ ഉഖ്ബദ്ദാർ, സ്വർഗമാകുന്ന ആ പര്യവസാനം, ആ ഭവനം, അതെത്ര നല്ലതാകുന്നു. അതുപോലെ തന്നെ സ്വർഗാവകാശികൾ സ്വർഗീയ ഭൃത്യന്മാരെക്കൊണ്ട് ആദരിക്കപ്പെടുന്നു. ആ ഭൃത്യന്മാരാൽ അവർ ആദരണീയരായിരിക്കും. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബി അക്വാബിം വ അബാരീഖ വ കഅ്സിം മിം മഈൻ. സൂറത്തുൽ വാഖിഅയിൽ 17-18 വചനത്തിലാണ് അല്ലാഹു ഇത് പറയുന്നത്. യതൂഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, വിൽദാനും മുഖല്ലദൂൻ, സ്ഥിരവാസം നൽകപ്പെട്ട സ്വർഗീയ കുട്ടികൾ, ബാലന്മാർ, ബി അക്വാബിൻ, പാനപാത്രങ്ങളുമായി, വ അബാരീഖ, കൂജകളുമായി, വ കഅ്സിം മിം മഈൻ, ഉറവു ജലം, അത് നിറച്ചിട്ടുള്ള കപ്പുകളുമായിട്ട് സ്വർഗവാസികളുടെ അരികിലൂടെ ആ കുട്ടികൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതും അവർക്ക് നൽകപ്പെടുന്നൊരു ആദരവാകുന്നു എന്നർത്ഥം. സ്വർഗത്തിൽ ഏത് കാലത്തും എന്നും അവർ ആദരണീയരാണ്. നമുക്കറിയാം, ദുനിയാവിൽ ഇന്ന് ആദരിക്കപ്പെടുന്നവൻ നാളെ ഒരു പക്ഷേ ആദരിക്കപ്പെടുന്നവനാകണമെന്നില്ല. പക്ഷെ സ്വർഗത്തിലെ അവസ്ഥ, കാലാകാലം അവർ ആദരണീയരായിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നുമെന്നും അള്ളാഹുവിൻ്റെ ആദരവിന്, മലായിക്കത്തുകളുടെ ആദരവിന്, സ്വർഗത്തിൽ സ്ഥിരവാസം നൽകപ്പെട്ടവരുടെ ആദരവിന് അവർ അർഹരായിരിക്കും. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുക്രമൂന മിൻ കുല്ലി വജ്ഹിൻ ലാ യജിദൂന യൗമൻ മിനൽ അയ്യാമി ലഹ്ലതൻ മിനൽ ലഹ്ദാതി ഷൈഅൻ മിനൽ ഇഹാന. ഒരു നിമിഷ നേരം പോലും അവിടെ അവർക്ക് നിന്ദ്യതയോ അല്ലെങ്കിൽ അനാദരവോ അനുഭവപ്പെടുകയില്ല. ബൽ ഹും ഫീ ഗായത്തിൽ ഇക്റാമി മിൻ കുല്ലി വജ്ഹ്. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എല്ലാ ദിവസവും അങ്ങേ അറ്റത്ത ആദരവിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക. ചെറിയ ആദരവല്ല, ചെറിയ ബഹുമാനമല്ല, ആദരവിൻ്റെ അങ്ങേ അറ്റത്ത അവസ്ഥയിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക. അന്നല്ലാഹു അസ്സ വജല്ല അക്രമഹും വ അബാഹലഹുമുൻ നദർ ഇലാ വജ്ഹിഹി. ഒന്ന്, അല്ലാഹു അവരെ ആദരിക്കും, അല്ലാഹുവിൻ്റെ തിരുമുഖം കാണാനുള്ള സൗഭാഗ്യം അവർക്ക് സിദ്ധിക്കും. വ യതഹദ്ദസു ഇലൈഹിം അസ്സ വജൽ, അല്ലാഹു അവരുമായി സംസാരിക്കും. വഹാദാ ഗായതു മാ യകൂനു മിനസ് സുറൂർ, അവർക്ക് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാകുന്നു അത്. ലാ ഷൈഉൻ അസറു വലാ അൻഅമു വലാ അഫ്ദൽ മിൻ മുനാജാത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തേക്കാൾ ഏറ്റവും സന്തോഷകരമായ, അനുഗ്രഹീതമായ, ശ്രേഷ്ഠകരമായ ഒരു കാര്യം അവർക്ക് മറ്റൊന്നും ഉണ്ടാവുകയില്ല. വഹും യന്ദുറൂന ഇലാ വജ്ഹിഹി സുബ്ഹാന, അവർ അല്ലാഹുവിൻ്റെ തിരുമുഖത്തേക്ക് കണ്ണുകൊണ്ട് നേർക്ക് നേരെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. 43-ാമത്തെ വചനം, ഫീ ജന്നാതിൻ നഈം. ഫീ ജന്നാതിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ. ജന്നത്ത് എന്ന പദത്തിന് തോട്ടം എന്നാണ് അർത്ഥം. ആ പദം മറഞ്ഞത് എന്ന അർത്ഥത്തിലാണ് ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ തോട്ടം, മരങ്ങളാൽ മറക്കപ്പെട്ട ഒന്ന് എന്നതുകൊണ്ടാണ് ജന്നത്ത് എന്ന് തോട്ടത്തിന് പറയാറുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള സാധനം എന്ന നിലക്കാണ് കൽബ് എന്നതിന് ജിനാൻ എന്ന് ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ജിനാൻ, ഹൃദയം, നമ്മുടെ അകത്ത് ഒളിപ്പിക്കപ്പെട്ട, മറപ്പിച്ച് ഒളിപ്പിക്കപ്പെട്ട ഒന്നാകുന്നു അത്. അതുപോലെ തന്നെ ജുന്നത്തുൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് അസൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാകുന്നു. അപ്പോൾ വെട്ടുകൊള്ളുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അപകടപ്പെടുത്തലിൽ നിന്ന്, അതേപോലെ തന്നെ മറ്റെല്ലാത്തിനും ഒരു പരിചയാകുന്നു, ഒരു മറയാകുന്നു ജുന്ന. അതുപോലെ തന്നെ ജിന്ന് എന്ന അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടികൾ, അവർ നമ്മളെ തൊട്ട് അവർ മറഞ്ഞവരാകുന്നു. ആലമുൻ ഗൈബിയുൻ മുസ്തതറുൻ, മറക്കപ്പെട്ടവരാണവർ, നമുക്കവരെ കാണുക സാധ്യമല്ല. വൽ ജന്നത്തു ബുസ്താനുൻ മസ്തൂറുൻ ബിൽ അസ്ജാരി, അതേപോലെ തന്നെ വൃക്ഷങ്ങളാൽ മറക്കപ്പെട്ടതാകുന്നു ജന്നത്ത് എന്ന തോട്ടം എന്നത്. ഇവിടെ അള്ളാഹു പ്രയോഗിച്ചത് സ്വർഗത്തെക്കുറിച്ചാണ്. ഫീ ജന്നാതിൻ നഈം, സുഖാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ സൗഭാഗ്യത്തിൻ്റെ സ്വർഗത്തോപ്പുകളിൽ. ഈ അർത്ഥത്തിലും മറ്റൊന്ന്, ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ലാത്ത, ഒരാൾക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരാൾക്കും മനസ്സിൽ, ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒന്നാകുന്നു സ്വർഗലോകം എന്നത്. പ്രവാചകൻ തിരുമേനി പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വഖാല അല്ലാഹു തആല ഫിൽ ഹദീസിൽ ഖുദ്സി, അല്ലാ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നു, അതാണ് ഹദീസുൻ ഖുദ്സി. അഅദത്തു ലി ഇബാദി അസ്വാലിഹീൻ, സച്ചരിതരായ എൻ്റെ ദാസന്മാർക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരാളുടെ മനസ്സിലും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്തത്. സൂറത്തു സജദയിലെ 17-ാമത്തെ വചനത്തിൽ കാണാം, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, കൺകുളിർമയായി ഞാൻ അവർക്ക് മറപ്പിക്കപ്പെട്ട, ഗോപ്യമാക്കി വച്ചത്. ഫലാ തഅ്ലമു നഫ്സുൻ, ഒരാളും അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്താണത്? ജസാഅം ബിമാ കാനു യഅ്മലൂൻ, അവർ ചെയ്തിരുന്നതിനുള്ള പ്രതിഫലമായിട്ട്. അതാണ് ഫി ജന്നാത്തിൻ നഈം, സുഖാനുഭവത്തിൻ്റെ, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അതിന് മുഫസ്സിരീങ്ങൾ പറയുന്നു, അദ്ദാറുല്ലത്തി അഅദ്ദഹല്ലാഹു ലിഔലിയാഇഹി, ആർക്കാണ് സ്വർഗം? അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വച്ച ലോകമാകുന്നു സ്വർഗലോകം. ആ സ്വർഗലോകത്തെക്കുറിച്ചാണ് ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് നഈം എന്ന് പറയാൻ കാരണം? സുഖാനുഗ്രഹം എന്ന് പറയാൻ, ലാ ബുഅ്സ ഫീഹാ വലാ ശഖാഅ, അവിടെ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ അനുഭവപ്പെടുകയില്ല. നഈമുൻ ലിൽ ഖൽബി, ഹൃദയത്തിന് സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും. വഹുവ അസ്സുറൂർ, ഹൃദയത്തിൻ്റെ സുഖാനുഭവം എന്ന് പറഞ്ഞാൽ അത് സന്തോഷമാണ്. നഈമുൻ ലിൽ ബദനി, ശരീരത്തിനും സുഖാനുഭവമായിരിക്കും. ലിഅന്നഹും യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർഗവാസികൾ സ്വർണത്തിൻ്റെ വളകൾ അണിയിക്കപ്പെടും. വലിബാസുഹും ഫീഹാ ഹരീർ, അവിടുത്തെ വസ്ത്രമാകട്ടെ പട്ടുവസ്ത്രമായിരിക്കും. ഫഹും മുൻ അമൂന ഫീ അബ്ദാനിഹിം വമുൻ അമൂന ഫീ ഖുലൂബിഹിം, അവർ മാനസികവും ശാരീരികവുമായി സൗഖ്യത്തിലായിരിക്കും എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു, ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറും വ ഇസ്തബ്റഖ് വഹുല്ലൂ അസാവിറ മിൻ ഫിദ്ദ മിൻ ഫിദ്ദതിൻ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ, അവരുടെ മേൽ കട്ടിപ്പട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ നേർത്ത പച്ച നിറത്തിലുള്ള പട്ടുമുണ്ടായിരിക്കും. വഹുല്ലു, അവർ ധരിക്കപ്പെടും അസാവിറ മിൻ ഫിദ്ദ, വെള്ളിയുടെ വളകൾ. വസഖാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവരെ കുടിപ്പിക്കും. ശറാബൻ തഹൂറാ, വളരെ ശുദ്ധമായ പാനീയം. അതുപോലെ തന്നെ സൂറത്ത് ഇൻസാനിൽ തന്നെ കാണാം, വലഖാഹും നദ്റതൻ വസുറൂറാ, അവിടെ പ്രസന്നതയും സന്തോഷവും അവർ അനുഭവിക്കും, അവരെ അവർക്കത് അനുഭവപ്പെടും. ആദ്യം പറഞ്ഞത് ശാരീരികമായ സൗഖ്യമാണെങ്കിൽ, നല്ല അവസ്ഥയാണെങ്കിൽ. രണ്ടാമത് പറഞ്ഞ സൂറത്ത് ഇൻസാനിലെ 11-ാമത്തെ വചനത്തിൽ പറഞ്ഞത് മാനസികമായ സന്തോഷത്തെക്കുറിച്ചാകുന്നു. അതുകൊണ്ടാണ് ജന്നാത്തിൻ നഈം, സുഖാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ആ പറയപ്പെട്ട സൗഭാഗ്യവാന്മാരിൽ നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 44-ാമത്തെ വചനം, അലാ സുറുരിൻ മുതഖാബിലീൻ, അലാ സുറുരിൻ, കട്ടിലുകളിൽ. സരീർ എന്ന് പറഞ്ഞാൽ കട്ടിൽ, അതിൻ്റെ ബഹുവചനമാണ് സുറൂർ, കട്ടിലുകൾ. മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. തഖാബല യതഖാബലു തഖാബുൽ, അതിൽ നിന്നാണ് മുതഖാബിൽ എന്ന് വരുന്നത്. മുതഖാബിൽ എന്ന് പറഞ്ഞാൽ അഭിമുഖമായി പരസ്പരം ഇരിക്കുന്നവർ. വഹിയ അൽ കറാസിയുല്ലത്തി യജിരിസു അലൈഹ വലാക്കിൻ ലൈസത്ത് കസുറൂരി ദുനിയാ, ഈ സരീർ എന്ന് പറഞ്ഞാൽ അവിടെ സ്വർഗവാസികൾ ഇരിക്കുന്ന ഒരു തരം കസേരക്കാണ് പറയുന്നത്, കസേരകൾ. പക്ഷേ ആ കസേരകളെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ കട്ടിലുമായി അല്ലെങ്കിൽ ഇവിടുത്തെ കസേരയുമായി നാമമാത്രമായ ബന്ധം മാത്രമേ ഉള്ളൂ. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, അലാ സുറുരിൻ മൗദൂന, സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിൽ. സുബ്ഹാനല്ലാഹ്, സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിൽ. മുതഖാബിലിൻ എന്ന് പറഞ്ഞാൽ വഹാദ യദുല്ലു അലാ കമാലി അദബിഹിം വസഅത്തി മജാലിസിഹിം, രണ്ട് കാര്യം. ഒന്ന്, സ്വർഗവാസികൾ പരസ്പരം ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിരിക്കും, അതുകൊണ്ടാണ് അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞത്. സ്നേഹജനങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയിരിക്കുക. ആരെങ്കിലും തമ്മിൽ പിണങ്ങിയാൽ പുറം തിരിഞ്ഞാണ് ഇരിക്കുക. അതേപോലെ പരസ്പരം ഇഷ്ടമുള്ളവരാണ് ഒന്നിച്ചിരിക്കുക. അതുകൊണ്ടാണ് മുത്തഖാബിലീൻ എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, സ്വർഗവാസികൾ എത്ര പേരുണ്ടോ അത്രയും ആളുകൾ ഇങ്ങനെ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ വിസ്തൃതി, അതിൻ്റെ വിശാലതയും വ്യക്തമാക്കുന്നു. അള്ളാഹു പറഞ്ഞല്ലോ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നതിൻ അർദുഹസ്സമാവാത്തു വൽ അർദ് ഉഇദ്ദത് ലിൽമുത്തഖീൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അതേപോലെ തന്നെ ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും ധൃതി കാണിക്കുവീൻ. തഖ്വ പാലിക്കുന്നവർക്ക് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഒരു സ്ഥലത്ത് പറഞ്ഞത്. അപ്പോൾ പരസ്പരം അഭിമുഖമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ, അവർ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലേതുമായിട്ട് പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ. സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട ഏറ്റവും മനോഹരമായ ഹൃദ്യമായ, ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും ഭാവനയിൽ പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്ത ആ സ്വർഗത്തിലെ വിശിഷ്ടമായ സൗകര്യങ്ങളെക്കുറിച്ചാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞതിന് മുഫസ്സിരീങ്ങൾ വേറെയും ചില കാര്യങ്ങൾ വിശദീകരണമായി പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സ്വർഗത്തെക്കുറിച്ചുള്ള ഓരോ വചനങ്ങളും ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ശക്തമാക്കാൻ സഹായകമാക്കേണ്ടതുണ്ട്. സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് കർമ്മരംഗത്ത് സജീവമാകാൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് എല്ലാ നിലയിലും സജീവമാകാൻ നാം തയ്യാറാവണം. തീർച്ചയായും മാനസികമായ വിശുദ്ധി, അതേപോലെ തന്നെ കർമ്മപരമായ വിശുദ്ധി, വിശ്വാസപരമായ വിശുദ്ധി, ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഈ സ്വർഗലോകത്ത് നമുക്ക് പ്രവേശനം ലഭിക്കുക. അള്ളാഹു അത്തരത്തിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവനൊരുക്കി വച്ചിരിക്കുന്ന സ്വർഗലോകത്തിൽ ഇടം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അലാ സുറൂരിൻ മുത്തഖാബിരീൻ, അലാ സുറൂരിൻ കട്ടിലുകളിൽ, മുത്തഖാബിരീൻ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 42-43 വചനങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തു നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തു നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തു നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ പുലരിവെട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിന്റെ ജീവിത ഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും പുലരിവെട്ടം

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി,

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ബുറൂജ്, പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ബുറൂജ്. പറയാൻ നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കേൾവി അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാകുന്നു. അത് കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ കൂടിയാകുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്കേറെ വാരിക്കൂട്ടാം. ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരം പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് അബ്ദുർ റഷീദ് സൂഫി

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാം.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിൽ സൂറത്തുൽ ബഖറയിലെ 77, 78, 79 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിസ് അബ്ദുഷുക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 77, 78, 79 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

0: ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അവലാ യഅലമൂന, അവലാ യഅലമൂന, ഐൻ മഖ്റജ് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. യഅലമൂന, യഅലമൂന എന്നല്ല. അന്നല്ലാഹ നൂന് ശദ്ദുണ്ട്, മണിക്കണം. യഅലമു ഐൻ, മാ യുസിറൂന, യുസിറൂന അല്ല, യുസിറൂന, യുസിറൂന. റാഇനെ അധികമായിട്ട് റ എന്ന ശബ്ദം വരുന്നത് ശ്രദ്ധിക്കണം. മാ യുസിറൂന വമാ യുഅലിനൂൻ, ഇവിടെയും ഐനിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. യുഅലിനൂൻ. വമിൻഹും ഉമ്മിയൂന, വമിൻഹും സാക്കിനായ മീം ശേഷം ഹംസ ഓതുന്ന സമയങ്ങളിൽ വമിൻഹും ഉമ്മിയൂന, വമിൻഹും ഉമ്മിയൂന ഇങ്ങനെ വരുന്നത് ശ്രദ്ധിക്കണം. ഹംസ ക്ലിയർ ആയിട്ട് ഉച്ചരിക്കണം. വമിൻഹും ഉമ്മിയൂന, വമിൻഹും ഉമ്മിയൂന. മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ഉമ്മിയൂന. ലാ യഅലമൂനൽ കിതാബ, ലാ യഅലമൂന, ഇവിടെയും ഐന് ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി. മദ്ദിൻ്റെ അക്ഷരമായി അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ശദ്ദുണ്ട്, ശ്രദ്ധിക്കണം. അമാനിയ വഇൻഹും, അമാനിയ യ എന്ന് പറയരുത്. വഇൻഹും ഇല്ല, വഇൻഹും സാക്കിനാ നൂനിന് ശേഷം ഹ വന്നാൽ ഇസ്ഹാർ, മണിക്കരുത്, വെളിവാക്കി ഉച്ചരിക്കണം നൂനിനെ. വഇൻഹും ഇല്ല, ഇല്ല യസുന്നൂൻ, യസുന്നൂൻ അല്ല, യസുന്നൂൻ. ദ ദ ദി ദു അസ് അസ് യസുന്നൂൻ, യസുന്നൂൻ. നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. അടുത്ത ആയത്തിൽ ഫവൈലുൽ ലില്ലദീന, ഫവൈലുൻ തൻവീന് ശേഷം ലാം, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലേപ്പിച്ച് ഉച്ചരിക്കണം. ഫവൈലുൽ ലില്ലദീന, ഫവൈലുൽ ലില്ലദീന. للذين ذال للذين الا للذين يكتبون يك يكتبون يكتبون الكتاب بايديهم ثم يقولون ثم
1: ثم എന്ന പദം വരുന്നിടത്തെല്ലാം പ്രത്യേകം പറയാറുണ്ട്, ശ്രദ്ധിക്കണം. സുമ്മ ആവരുത്, അർത്ഥം മാറിപ്പോവും. ഫ സി സു ثم ثم സീനല്ല, ഫ ആണ്. അതുപോലെ മീമിന് ശദ്ദുണ്ട്, ഗുന്ന ചെയ്യണം. സുമ്മ യഖൂലൂന, യഖൂലൂന അല്ല, യഖു ഖാ ഖീ ഖു അഖ് യഖു, തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ഖാഫ്. യഖൂലൂന ഹാദ, ഹാദ മിൻ ഇൻദില്ലാഹ്, മിൻ ഇൻദി സാക്കിന നൂന് ശേഷം ഐൻ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഇൻദി, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന. ഇൻദില്ലാഹ്, ഇൻദില്ലാഹി ലിയഷ്തറു ബിഹി, ലിയഷ്തറു, ലിയഷ്, ലിയഷ്തറു ബിഹി സമനൻ ഖലീല. സമനൻ എന്നല്ല, ഫ, ഫ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കണം. അത് പെട്ടെന്ന് സീനാവും, അഥവാ തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളോ ഉച്ചാരങ്ങളൊന്നും അറിയാത്ത ആളുകൾ പ്രത്യേകിച്ചും. അപ്പോൾ സമനൻ. ഇനി സമനങ്ക, ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. സാക്കി തൻവീന് ശേഷം ഖാഫ്, ഖാഫ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും അതോടൊപ്പം ശ്രദ്ധിക്കണം. സമനങ്കലീല, സമനങ്കലീല എന്ന് പരത്തിയിട്ടല്ല, സമനങ്കലീല. ഫവൈലുൽ ലഹും, ഫവൈലുൽ ലഹും, ഇവിടെയും ഇദ്ഗാം ബിലാഗുന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിമ്മ, ഫവൈലുൽ ലഹും മിമ്മ, സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൻ, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഒറ്റ മീം ശദ്ദ് നൽകിക്കൊണ്ട് ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. ലഹും മിമ്മ, മിമ്മ, മീമിന് ശദ്ദുണ്ട്, അവിടെയും ഗുന്ന ചെയ്യണം.
0: കതബത് ഐദീഹിം, കതബത് ഐദീഹിം എന്നല്ല കതബത്, കതബത് ഐദീഹിം. ദാഇനെ ഖൽഖല ചെയ്യരുത്, കതബത് ഐദീഹിം. ഐദീഹിം വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഐദീഹിം വവൈലുല്ലഹും, വവൈലുല്ലഹും. തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, മുന്നേ പറഞ്ഞതുപോലെ തന്നെ. വവൈലുല്ലഹും മിമ്മ, തൊട്ട് മുന്നേ പറഞ്ഞു ഇദ്ഗാമു തമാസിലൈൻ, സാക്കിന മീമിന് ശേഷം മീമ് വന്നു, തൊട്ട് അടുത്ത മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഇവിടെയൊക്കെ ഗുന്നയോട്

0: ബാറകല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 77, 78, 79 വചനങ്ങളാണ്. ഇന്നത്തെ അത്തഹസീനിലൂടെ നാം പഠിച്ചത്, ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയുധങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം 20-ാം വചനത്തിൻ്റെ വശ്യസുന്ദരമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുൽത്താൻ അറൂഖാൻ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു.

0: ിൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഈസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. ഇന്ന് സൂറ സ്വാഫാത്തിലെ 50, 51, 52 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فأقبل بعضهم على بعض يتساءلون. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 50-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ. അവർ പരസ്പരം അഭിമുഖമായിരുന്നു കൊണ്ട് സംസാരിക്കുന്നതാകുന്നു. ആ സംസാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. അത് പറയുന്നിടത്ത് മുഫസ്സിലീങ്ങൾ പറയുന്ന കാര്യം, അവർ സന്തോഷകരമായ സംസാരത്തിൽ ഏർപ്പെടും. അവർ സംസാരിക്കുന്ന കാര്യം ഭൂമിയിൽ തങ്ങൾ അനുഭവിച്ച, തങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ തങ്ങൾക്ക് അനുഭവപ്പെട്ട വളരെ സന്തോഷകരമായ കാര്യങ്ങളെക്കുറിച്ചുമായിരിക്കും എന്നാണ് മുഫസ്സിലീങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് മാദാ ഹസ്വലലനാ ഫി ദുനിയ വകൈഫ വസ്വല ഇലാ ഹാദിഹി നിഅമ ഞങ്ങൾ എന്തൊക്കെയാണ് ദുനിയാവിൽ വെച്ച് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഈ സ്വർഗലോകത്തേക്ക് തങ്ങൾക്ക് എത്താൻ സാധിച്ചത്. ഈ കാര്യങ്ങൾ അവർ അയവിറക്കും. അതാണ് അവർ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, യുഖ്ബിറു തആല അൻ അഹ്ലിൽ ജന്ന, അള്ളാഹു സ്വർഗക്കാരെക്കുറിച്ച് പറയുന്നു, അന്നഹു അഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ, ഐ അൻ അഹ്വാലിഹിം, തങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് അവർ സംസാരിക്കുക. വകൈഫ കാനു ഫിദ്ദുനിയ, എങ്ങനെയായിരുന്നു തങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നത്. വമാദാ കാനു യുആനൂന ഫീഹാ, എന്തൊക്കെയാണ് ദുനിയാവിൽ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ സ്വർഗത്തിലേക്ക് തങ്ങൾക്ക് എത്താൻ സാധിച്ചത്. വദാലിക മിൻ ഹദീസിഹിം അലാ ഷറാബിഹിം വജ്തിമാഇഹിം ഫീ തനാദുമിഹിം വഇശ്റതിഹിം ഫീ മുജാലിസിഹിം. ആ സംസാരം തങ്ങളുടെ പാനീയത്തെക്കുറിച്ചും തങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചും തങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ അവർ സംസാരിക്കും. വഹും ജുലൂസുൻ അലസ്സുറുരി വൽഖദമു ബൈന ഐദീഹിം. ആ സംസാരവേള എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി അവർ ചാരു കട്ടിലുകളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കും. അവരുടെ അടുക്കൽ സ്വർഗീയ ഭൃത്യന്മാർ അവരുടെ ചുറ്റുമുണ്ടായിരിക്കും. യസ്അഊന വയജീഊന ബികുല്ലി ഖൈരിൻ അളീമിൻ മിൻ മആകിരിൻ വമശാരിബ്. ആവശ്യമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും പാനീയങ്ങളും അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. വമലാബിസിൻ വഗൈരി ദാലിക്, അതേപോലെ തന്നെ ഏറ്റവും സുന്ദരമായ വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും. മിമ്മ ലാ ഐനുൻ റഅത് വലാ ഊദുനുൻ സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശർ, ഇന്നേവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും മനസ്സിൽ ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത അത്തരം വസ്തുക്കളായിരിക്കും, അത്തരത്തിലുള്ള സ്വർഗീയമായ സൗകര്യങ്ങളായിരിക്കും സ്വർഗവാസികൾക്ക് നൽകപ്പെടുക. ആ കാര്യങ്ങൾ സന്തോഷപൂർവ്വം അവർ പരസ്പരം അഭിമുഖമായിരുന്നു കൊണ്ട് സംസാരിക്കുമെന്നാണ് 50-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. തുടർന്ന് 51-ാമത്തെ വചനം,
5: قال قائل منهم إني كان لي قرين.
4: قال قائل منهم, അവരിൽ നിന്നും ഒരു വക്താവ് പറയും, ഇന്നി തീർച്ചയായും ഞാൻ, كان لي قرين, എനിക്കൊരു ചങ്ങാതിയുണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ ചങ്ങാതിയെക്കുറിച്ച്, ആരാണ് ആ കൂട്ടുകാരൻ എന്നതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞത് കാണാൻ സാധിക്കും. അഥവാ ഹുവർ റജുലുൽ മുഷ്രിഖു യകൂനു ലഹു സാഹിബുൻ മിൻ അഹ്ലിൽ ഈമാനി ഫി ദുനിയ, ഈ തനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ വിശ്വാസിയുടെ കൂട്ടുകാരൻ അത് മുഷ്രിഖായൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ദുനിയാവിൽ ഈ വിശ്വാസി അയാളുടെ കൂടെ പല വിഷയത്തിനും പങ്കാളിയായിരുന്നു, കൂട്ടുകൂടിയിരുന്നു. ആ പദപ്രയോഗത്തിൽ നിന്ന് ദുനിയാവിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമായിട്ടുള്ള യാതൊരു ബന്ധവും നമുക്ക് പാടില്ല എന്ന് പറയുന്നത് ഈ വചനത്തിന് എതിരാകുന്നു എന്നത് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം സ്വർഗാവകാശിയായ വ്യക്തിയാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. തൻ്റെ കൂട്ടുകാരൻ അവൻ നരകാവകാശിയായി, അവൻ നരകത്തിലെത്തിപ്പെട്ടു എന്ന കാര്യം തൻ്റെ കൂട്ടുകാരോട് സ്വർഗത്തിൽ വെച്ച് സംസാരിക്കുന്നത്. മറ്റൊന്ന്, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയുന്നു, യഅനി ഷൈത്താനൻ, ഈ പറയുന്ന കൂട്ടുകാരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ഖരീൻ എന്ന് പറഞ്ഞത് ഷൈത്താനെക്കുറിച്ചായിരുന്നു എന്നാണ് മറ്റൊരു അഭിപ്രായം. എന്നാൽ അത് മനുഷ്യനായിരുന്നാലും ഷൈത്താനായിരുന്നാലും തന്നെ ദുർവൃത്തിയിലേക്ക് ക്ഷണിച്ചിരുന്ന, തന്നെ തെറ്റിലേക്ക് മാടി വിളിച്ചിരുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു തൻ്റെ കൂട്ടുകാരൻ എന്നാണ് സ്വർഗാവകാശിയായ മനുഷ്യൻ എടുത്തു പറയുന്നത്. അല്ലാമ ഉസൈമ റഹ്മത് പറയുന്നു, അന്നൽ മുറാദബിൽ ഖരീനി ഹുന, ഈ ഖരീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ ശരീകു ഫിൽ മാലി ഔ അവിസ്സഫരി ഔ മാ അഷ്ബഹു ദാലിക്, അതായത് ധനത്തിൻ്റെ കാര്യത്തിലും യാത്രയിലുമൊക്കെ തൻ്റെ കൂട്ടുകാരനായ മനുഷ്യനെക്കുറിച്ചാണ് തനിക്കൊരു ഖരീനുണ്ടായിരുന്നു, കൂട്ടുകാരനുണ്ടായിരുന്നു എന്ന് സ്വർഗാവകാശിയായ വ്യക്തി പറയുന്നത് എന്നാണ്. വലൈസൽ മുറാദു ബിദാലിക അസ്സുഹ്ബ അല്ലത്തി തസ്തൗജിബു അൽ മുവാലാത്തു അവിൽ മഹബ്ബ, ഈ ഖരീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തി, അത്തരത്തിലൊരു വ്യക്തിയെക്കുറിച്ചല്ല. അല്ലെങ്കിൽ വളരെ അടുത്ത് ബന്ധം സ്ഥാപിച്ചിരുന്ന, മുവാലാത്ത് കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന അർത്ഥത്തിലല്ല. മറിച്ച് സാധാരണഗതിയിൽ കൂട്ടുകൂടിയിരുന്ന, യാത്ര പോയിരുന്ന, അതേപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തി എന്ന അർത്ഥത്തിലുള്ള ഖരീനാകുന്നു. അതാണ് തനിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഖരീൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ ഖാല ഖായിലു മിൻഹും, അവരിൽ ഒരു വക്താവ് പറഞ്ഞു, ഇന്നി കാനലി ഖരീൻ, തീർച്ചയായും എനിക്കൊരു കൂട്ടുകാരൻ, ഒരു ചങ്ങാതിയുണ്ടായിരുന്നു. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, സ്വാഹിബുൻ വസ്വദീഖുൻ മുൽഹിദുൻ, ഒരു ചങ്ങാതി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ മുൽഹിദുൻ, നിരീശ്വരവാദിയായിരുന്നു. ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അവൻ മഹാനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. അതേപോലെ തന്നെ പ്രതിഫല നാളിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. അവൻ നിരന്തരമായി എന്നിലേക്ക് ആശയക്കുഴപ്പങ്ങൾ ഇട്ടുതരുമായിരുന്നു. വശുബുഹാത്ത് അതേപോലെ തന്നെ സംശയങ്ങളും ഇട്ടുതരുമായിരുന്നു. യുരീദു അൻ യുഫ്തിനി യുഫ്തിനിനി ഫീ ദീനി എന്റെ മതത്തിൽ ഫിത്രയുണ്ടാക്കാൻ എന്നിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിച്ചിരുന്നു. അത്തരത്തിലൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അത്തരത്തിലുള്ള കൂട്ടുകാർ തീർച്ചയായും തൻ്റെ കൂട്ടുകാരനെ തൻ്റെ നിർമ്മതവാദത്തിലേക്കും നിരീശ്വരത്വത്തിലേക്കും അതേപോലെ തന്നെ ഷിർക്കിലേക്കും ഒക്കെയാണ് നയിച്ചു കൊണ്ടുപോവുക. തന്നിമിത്തം ആ കൂട്ടുകാരൻ്റെ കൂടെ നരകാവകാശിയാകേണ്ടി വരും എന്നത് ഈ വചനം നമുക്ക് നൽകുന്നൊരു മുന്നറിയിപ്പ് കൂടിയാകുന്നു. 52-ാമത്തെ വചനം, യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ. യഖൂലു അവൻ പറയുമായിരുന്നു, അഇന്നക നീയാണോ, ലമിനൽ മുസദ്ദിഖീൻ സത്യപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ പെട്ട ആളാണോ, വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണോ. അവൻ സത്യം ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സത്യം ചെയ്യൽ അവിടെ ഉറപ്പിച്ചു പറയുന്നത് നീ അങ്ങനത്തെ ആൾ തന്നെയാണോ എന്ന് പറയുന്നത് ആശ്ചര്യപൂർവമാണ്. ഒരല്പം അത്ഭുതത്തോടു കൂടിയാണ് അവൻ ചോദിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അഇന്നക തീർച്ചയായും നീ ആണോ, ലമിനൽ മുസദ്ദിഖീൻ സത്യപ്പെടുത്തുന്നവരിൽപ്പെട്ട ആൾ തന്നെയാണോ. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും വിശ്വാസികളെ പുച്ഛിക്കാൻ, അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്ന ആളുകളെ ആ വിശ്വാസകാര്യങ്ങൾ അബദ്ധജടിലമാണ് എന്ന് പറയാൻ വേണ്ടി അത്തരത്തിൽ ആശ്ചര്യപൂർവം അവർ സംസാരിക്കും എന്നത് സൂചിപ്പിക്കുന്നതാകുന്നു. യഖൂലു കൈഫ തുസദ്ദിഖു ബിൽ ബഅസി അല്ലദീ ഹുവ ഫീ ഗായത്തിൽ ഇസ്തിഗ്രാബ്. അല്ലാമ സഅദി റഹ്മത്ത് പറയുകയാണ്, ഈ ചോദ്യം മരണശേഷമൊരു ജീവിതമെന്നത് അസംഭവ്യമാണ്, അത് സംഭവിക്കുകയില്ല എന്ന തരത്തിലാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, അഅൻത തുസദ്ദിഖു ബിൽ ബഅസി വൻ നുഷൂരി വൽ ഹിസാബി വൽ ജസാ. നീ മനുഷ്യ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, നീ മരണാനന്തരമുള്ള ജീവിതത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും പ്രതിഫലത്തെയും വിചാരണയും ഒക്കെ സത്യപ്പെടുത്തുകയാണോ. യഅനി യഖൂലു ദാലിക അലാ വജ്ഹി തഅജ്ജുബി വത്തക്സീബി വൽ ഇസ്തിബ്ആദി വൽ കുഫ്രി വൽ ഇനാദ്. സ്വർഗാവകാശിയായ ആ മനുഷ്യന്റെ കൂട്ടുകാരൻ, നിരീശ്വരവാദിയായ കൂട്ടുകാരൻ, ആ മനുഷ്യന്റെ ചോദ്യം അത് ആശ്ചര്യപൂർവകമാകുന്നു, നിഷേധത്തോടുകൂടിയാകുന്നു. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയില്ല എന്ന തരത്തിലാകുന്നു. അതുപോലെ തന്നെ ധിക്കാരപരമായ ചോദ്യമാകുന്നു. ഇത് നമുക്കും ഒരുപാട് പാഠങ്ങൾ നൽകുന്ന കാര്യമാണ്. നമ്മളുടെ വിശ്വാസത്തെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ, അതിനെ സമൂഹത്തിൽ വച്ച് പരിഹസിക്കുമ്പോൾ, സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ പോലും ഒരൽപ്പം സംശയം ജനിക്കാൻ, ഒരൽപ്പം ആശയക്കുഴപ്പമുണ്ടാകാൻ അത്തരം ചോദ്യങ്ങൾ, അത്തരം സംസാരങ്ങൾ കാരണമായി തീരും എന്നതാണ്. എന്നാൽ കൃത്യമായ യഥാർത്ഥമായ അറിവ് അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള വളരെ കൃത്യമായ അറിവുകൾ, ആര് എന്ത് ചോദ്യങ്ങൾ ഉന്നയിച്ചാലും നമ്മുടെ വിശ്വാസത്തിൽ ഒരൽപ്പം പോലും സംശയമുണ്ടാക്കാൻ അത് കാരണമാവുകയില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മതിപ്പ് നഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അത് അറിവിൻ്റെ കുറവാണ്, അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവിൻ്റെ പോരായ്മയാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഫലൈസ കുല്ലു ഖരീനിൽ ഇൻസാനി നാസിഹൻ ലഹു. അതേപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ കൂട്ടുകാരും, ഒരു മനുഷ്യൻ്റെ എല്ലാ കൂട്ടുകാരും അവനോട് ഗുണകാംശ പുലർത്തുന്നവരാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ബിദലീലി ഹാദാ, ഈ ആയത്താണതിന് തെളിവ് അല്ലേ. കൂടെ കൂടിയിരുന്ന, ഒന്നിച്ച് യാത്ര പോയിരുന്ന, അങ്ങനെ പല കാര്യത്തിലും ഒന്നിച്ച് പങ്കെടുത്ത കൂട്ടുകാരൻ, ആ കൂട്ടുകാരനാണ് വിശ്വാസിയായ തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നത്, നീ ഇപ്പോഴും ആ പഴഞ്ചൻ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫഹ്സറിൽ ഖുറനാ, അത്തരം കൂട്ടുകാരെ നമ്മൾ കരുതിയിരിക്കണം, അത്തരം കൂട്ടുകാരെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം. ലാ തർക്കനു ഇലൈഹിം, അവരോട് അവരിലേക്ക് ചായ്വ് കാണിക്കാൻ പാടില്ല. ഇല്ലാ ബഅദ അൻ തഅരിഫ സിദ്ഖ നുസ്ഹിഹിം, അവരുടെ ഗുണകാംശയും അവരുടെ ഉപദേശവും അത് എത്രമാത്രം സത്യമാണ്, എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് നോക്കിയിട്ടല്ലാതെ. വ മവദ്ദതിഹിം, അതേപോലെ അവർ കാണിക്കുന്ന സ്നേഹപ്രകടനവും അതെത്ര ഗുണകാംശയോടുകൂടിയാണ്, എത്ര ആത്മാർത്ഥമാണ് എന്ന് നോക്കിയിട്ടല്ലാതെ. ഫൽ ഇൻസാനു മദനിയുൻ ബിത്വബഇ ലാ ബുദ്ദലിൽ ഇൻസാനി മിൻ ഖരീനിൻ വ സാഹിബിൻ യഷ്കു ഇലൈഹി ഉമൂറഹു വ യുഫ്ലി ഇലൈഹി ബി അസ്രാരിഹി വ യസ്തശീറുഹു ഫീ ഉമൂരിഹി. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് കൂട്ടുകാരുണ്ടാകും, തൻ്റെ രഹസ്യങ്ങൾ കൈമാറുന്ന അടുത്ത ആളുകളുണ്ടാകും, തൻ്റെ കാര്യങ്ങൾ കൂടി ആലോചിക്കുന്ന തൻ്റെ ചങ്ങാതിമാരുണ്ടാകും. മിൻഹാദ ലാക്കിൻ ഇഹ്ദർ, അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ജാഗ്രത പാലിക്കണം, വിശ്വാസിയായ മനുഷ്യൻ ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ലാ തർക്കനു ഇലാ ഷഖ്സിൻ ഇല്ലാ വഖദ് അറഫ്ത സിദ്ഖഹു, ഒരാളോടും ഒരാളിലേക്കും വല്ലാത്ത അടുപ്പം കാണിക്കാൻ പാടില്ല. ആ വ്യക്തിയെക്കുറിച്ച്, അയാളുടെ വിശ്വസ്തതയെക്കുറിച്ച്, അയാളുടെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ടല്ലാതെ പലപ്പോഴും അത്തരത്തിലുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ സമർത്ഥമായി സംസാരിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ വക്താക്കളുമായി ചങ്ങാത്തം കൂടുകയും അവരുമായി കൂട്ടുകൂടുകയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ, അതുപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവരുമായി ആശയവിനിമയം നടത്തുകയും അവർ അയച്ചു തരുന്ന അത്തരം ക്ലിപ്പുകൾ അല്ലെങ്കിൽ സംസാരങ്ങൾ ഈ വിശ്വാസിയായ മനുഷ്യൻ്റെ മനസ്സിൽ സംശയം ജനിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്യുന്ന കാഴ്ചകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം ഏത് കാലത്തും പ്രസക്തമായ വചനങ്ങൾ നമുക്ക് വലിയ പാഠമാണ് നൽകുന്നത്. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ച് താൻ സ്വർഗാവകാശിയായിട്ട് തൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ നരകത്തിൻ്റെ മധ്യത്തിൽ ചെന്ന് പെട്ട അവസ്ഥ കാണുമ്പോൾ ഈ വിശ്വാസിയായ മനുഷ്യൻ സന്തോഷം പ്രകടിപ്പിക്കുന്നു, അയാൾ രക്ഷപ്പെട്ടതിനെക്കുറിച്ച് അയാൾ സന്തോഷിക്കുന്നു. ആ കൂട്ടുകാരനെക്കുറിച്ചാണ് യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ, ആ നിരീശ്വരവാദിയായ കൂട്ടുകാരൻ ചോദിക്കുന്നു, ഇപ്പോഴും നീ വിശ്വാസിയാണോ എന്ന്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിലും പരലോകത്തിലും കൃത്യമായി വിശ്വാസം പുലർത്തുക എന്നത് പ്രാമാണികമായി പ്രമാണത്തിൻ്റെ പിൻബലത്തോടുകൂടി തന്നെ യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുക എന്നത് നാളെ പരലോകത്ത് രക്ഷ പ്രാപിക്കാൻ അനിവാര്യമായ കാര്യമാകുന്നു. അതിന് പ്രമാണങ്ങൾ നമ്മൾ പഠിക്കണം. എന്താണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസം? എന്താണ് പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസം? അള്ളാഹുവിനെക്കുറിച്ചാകട്ടെ, പരലോകത്തെക്കുറിച്ചാകട്ടെ, വിചാരണയെക്കുറിച്ചാകട്ടെ, പ്രതിഫലത്തെക്കുറിച്ചാകട്ടെ, അത്തരം കാര്യങ്ങൾ പ്രാമാണികമായി പഠിക്കുകയും ആ വിശ്വാസം മനസ്സിൽ രൂഢമൂലമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹുവേ, എൻ്റെ മനസ്സിൽ ഈമാൻ ശക്തിപ്പെടുത്തേണമേ, മരണം വരെ ഈമാനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: ജസാകുമുല്ലാഹു ഖൈർ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സാഫാത്തിലെ 50 മുതൽ 52 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചു കഴിഞ്ഞത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
6: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല.

0: قرآنا ان اركل كودي إنا سمعنا
1: فقالوا إنا سمعنا قرآنا عجبا.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: വിനോദത്തോടൊപ്പം വിജ്ഞാനവും. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ്. മോഡറേറ്ററായി നമ്മോടൊപ്പം ചേരുന്നു ആദിൽ അബ്ദുള്ള, ഇടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബാദ. പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അഞ്ച് നേരത്തെ നമസ്കാരങ്ങളെ പോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയമാണ് ഖുർആനിലുള്ള, നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾക്കറിയാം, നമ്മൾ ഓതുന്ന സമയത്ത് തന്നെ പലരും യഥാർത്ഥ രൂപത്തിലല്ല അതിൻ്റെ തജ്വീദ് കാര്യങ്ങളാണെങ്കിലും അക്ഷരങ്ങളുടെ മഖ്റജ് ആണെങ്കിലും ഒക്കെ പല പല ചെറിയ മിസ്റ്റേക്സുകൾ വരാറുണ്ട്. മാഷാഅള്ളാ, നമ്മുടെ കുരുന്നു മക്കൾക്ക് അതിനോടുള്ള താല്പര്യവും അത് റെഡിയാക്കാനുള്ള, നമ്മുടെ അവരെ ഇഫ്ള് റിവിഷൻ ചെയ്യാനുള്ള ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമാണ് പീസ് റേഡിയോ നടത്തുന്ന പീസ് ഖുർആൻ റേഡിയോ ടെലികിസ്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫാസിയാദ്.
1: ആരാണ്?
2: ഫാസ് സിയാദ്.
1: ഓക്കെ, ഫാസ് എവിടുന്നാ വിളിക്കണേ?
2: കാസർഗോഡ്.
1: കാസർഗോഡ്. ഓക്കെ, മാഷാല്ലാ. ഫാസ് എത്രയിലാ പഠിക്കണേ? നാലില്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ടെലികിസിലേക്ക്?
2: വിളിച്ചിട്ടുണ്ട്.
1: സമ്മാനം കിട്ടിയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം?
2: രണ്ട് പ്രാവശ്യം സമ്മാനം കിട്ടിയിട്ടുണ്ട്.
1: ഓക്കെ, മാഷാല്ലാ ബാർക്കല്ലാ. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് മേടിക്കണം. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അവസാനത്തെ രണ്ട് ജുസ്ന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. ഓക്കെ
2: ഓക്കെ,
1: മാഷാല്ലാ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അപ്പൊ ശ്രദ്ധിച്ച് പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ, ഇൻഷാല്ലാ. ചോദിക്കട്ടെ.

0: أكالا وجحيما وطعاما ذا غصة وعذابا أليما. Next ayat.
1: അറിയില്ല.
0: അപ്പൊ പഠിച്ചിട്ടില്ലേ?
1: ഇല്ല.
0: ഇതേതാ ജുസ്? ഏതാ അറിയോ?
1: അറിയില്ല.
0: സൂറത്ത്?
1: തബാറക്ക.
0: തബാറക്ക ജുസ് ആണ്. സൂറത്ത് ഏതാണെന്നറിയോ? സൂറത്തുൽ മുസമ്മിലാണ് ട്ടോ.
1: ഓക്കേ.
0: അപ്പോ തബാറക്ക ജുസ് ഫുള്ള് പഠിച്ചാണോ?
1: ഇല്ല.
0: എത്ര വരെ പഠിച്ചിട്ടുണ്ട്?
1: കുറച്ച്.

0: ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇൻഷാല്ലാ നന്നായിട്ട് പഠിക്കുക, പഠിച്ചത് മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, റിവിഷൻ എപ്പോഴും റിവിഷൻ ചെയ്യുക കേട്ടോ, എന്നും ഖുർആൻ ഓതണം, അല്ലെങ്കിൽ നമ്മൾ മറക്കും പഠിച്ചത്. ഓക്കെ ഇൻഷാല്ലാ, ഒന്നുകൂടെ റെഡിയാക്കിയിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കണേ. ജസാക്കുമുള്ളാഹു ഖൈറ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫർഹാന.
0: ഫർഹാന, ഫർഹാൻ, ഫർഹാന എവിടുന്ന വിളിക്കുന്നത്?
1: കോട്ടക്കൽ ചനക്കൽ.
0: കോട്ടക്കൽ, ഓക്കെ. എത്രയിലാ പഠിക്കുന്നത് ഫർഹാന?
1: സ്കൂളിൽ 4 സ്കൂൾ ഓഫ് ഖുർആനിലാ പഠിക്കുന്നത്. അതില്
0: ഇതിന് മുമ്പത്തെ എപ്പിസോഡിലൊക്കെ വിളിച്ചിരുന്നുണ്ടല്ലേ. സമ്മാനം
1: കിട്ടിയിട്ടുണ്ടോ?
0: എത്ര വർഷം?
1: ഏഴെണ്ണം.
0: ഓക്കെ, മാഷാ.
1: കഴിഞ്ഞ
0: പ്രാവശ്യം കിട്ടിയോ? എത്തിക്കൂട്ടോ ഇൻഷാ. അപ്പൊ ഫർഹാൻ എത്ര ജ്യൂസ് പഠിച്ചിട്ടുണ്ട്?
1: പിന്നെ ബക്കറ,
0: അപ്പൊ നമുക്ക് ഖദിസമയും അലിഫ്ലാമിയും ഒക്കെ നമുക്ക് ചോദിക്കാലോ അല്ലേ. ഓക്കെ, മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അറിയാലോ അല്ലേ. ഓക്കെ, ഓക്കെ ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادي ما قبل انا ട്ടോ.
1: ഓക്കേ
0: ഓക്കേ. فكيف كان عذابي ونذر
1: അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ.
0: ഓക്കെ ഓക്കെ, ഇന്ന് വേറെ ചോദിക്കാം. സോറി സോറി. وَلَقَدْ صَبَّحَهُمْ بُكْرَةً عَذَابٌ مُسْتَقِرٌّ
1: أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بسم الله الرحمن الرحيم ولقد راودوه عن ضيفه فتمسنا أعينهم فذوقوا عذابي ونذر.
0: هذه سورة ايه؟
1: سورة قمر.
0: اوكي ما شاء الله. Next question. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. سيقول جزء പഠിച്ചിട്ടുണ്ടോ? سيقول جزء
1: ഇല്ല, അലിഫ് ലാം ജുസ് മാത്രം പഠിച്ചിട്ടുള്ളൂ.
0: ഓക്കേ.

0: നെക്സ്റ്റ് ആയത്
1: واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون.
0: اوكي ما شاء الله അതി ആ പേജിന്റെ തുടക്കം എന്താ?
1: തുടക്കം ولا ترضى عنك اليهود ولا النصارى.
0: നെക്സ്റ്റ് പേജിന്റെ തുടക്കം എന്താ? അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ചോദിക്കട്ടെ?

0: يعون
1: برجال من الإنس فزادوهم
0: തെറ്റാണ്.
1: ആയത്തല്ല,
0: ആയത്തതാണ്.

0: ദീപം സൂറ ജിന്നാണ്.
1: وَأَنَّهُ كَانَ رِجَالٌ مِّنَ الْإِنسِ يَعُوذُونَ بِرِجَالٍ مِّنَ الْجِنِّ فَزَادُوهُمْ رَهَقًا.
0: يَعُوذُونَ
1: بِرِجَالٍ بِرِجَالٍ مِّنَ الْجِنِّ فَزَادُوهُمْ رَهَقًا.
0: Next ayat.
1: وَأَنَّهُمْ ظَنُّوا كَمَا ظَنَنْتُمْ أَن لَّن يَبْعَثَ اللَّهُ أَحَدًا.
0: اوكي ما شاء الله بارك الله فيكم اشارهن ട്ടോ. ആ എത്ര ജ്യൂസ് പഠിച്ചു എന്ന് പറഞ്ഞു?
1: 6 ജ്യൂസ്.
0: 6 ജ്യൂസ്. ഓക്കെ ബാക്കി പഠിക്കണില്ലേ?
1: ആ
0: ഇൻഷാ അല്ലാ. നമ്മൾ പുതിയ പാഠത്തിനേക്കാൾ ശ്രദ്ധ കൊടുക്കേണ്ടത് പഴയ പാഠമാണ്. റിവിഷൻ ചെയ്യാം എപ്പോഴും
1: ട്ടോ. മാഷിന്റെ പേരെന്താ?
0: എന്റെ പേര് ആദിൽ. ഓക്കെ അപ്പോ ഇത് എപ്പോഴും നിലനിർത്തണം ട്ടോ.
1: അതേപോലെ തന്നെ
0: അഷാ ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹ്.
0: അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹ്.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: സജ്ജാദ്.
0: സജ്ജാദ്. സജ്ജാദ് എവിടുന്ന് വിളിക്കണേ?
1: കോട്ടക്കൽ തിനക്കൽ.
0: കോട്ടക്കൽ. ഓക്കെ സജ്ജാദിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഉമ്മയുണ്ട്, രണ്ട് താത്തണ്ട്, രണ്ട് കാക്കണ്ട്, ഒരു അനിയത്തിന്റെ പാപ്പണ്ട്.
0: ഓക്കെ മാഷാ അല്ലാ.
1: പാപ്പ ജോലിയാണ്.
0: സജ്ജാദ് എത്രയിലാ പഠിക്കണേ?
1: മൂന്നില്.
0: ഓക്കെ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? സമ്മാനം വാങ്ങിയിട്ടുണ്ടോ? ഓക്കെ സജ്ജാദ് ഇഫ്ള് പഠിക്കണുണ്ടോ? സജ്ജാദിന്റെ താത്ത വിളിക്കാറുണ്ടോ പീസ് റേഡിയോക്ക്? ഓക്കെ മാഷാല്ലാ. ഫർഹാൻ അല്ലേ? ഓക്കെ അപ്പോ രണ്ട് ജ്യൂസ് എത്ര ജ്യൂസ് പഠിച്ചിട്ടുണ്ട് സജ്ജാദ്?
1: ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നേ. തബാറക്കയും നൂനും ഫുൾ ആക്കിയിട്ടുണ്ട്.
0: ഓക്കെ നൂനല്ല കലം. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. പിന്നെ ഫർഹാന താത്ത പറഞ്ഞു തരാൻ പറ്റില്ല ട്ടോ. ഓക്കെ بسم الله الرحمن الرحيم.

0: അതിന്റെ മുമ്പുള്ള സൂറത്ത് പറയാൻ പറ്റൂല. സൂറത്ത് ഏതാ? ഇജ് പറ. ഏതാ ജുസ്? ഏതാ അമ്മ ജുസ് ആണ്. ചെറിയ സൂറത്തുമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. يا ايها الانسان ما غرك بربك الكريم. سجد അറിയോ? നമുക്ക് ടൈം ഇല്ല.
1: ഏത് സൂറത്തിലാണ് പറയണം?
0: സൂറത്തല്ല, അതിന്റെ മുമ്പത്തെ ആയത്ത്. നമുക്ക് ടൈമില്ല, പെട്ടെന്ന് പറയണം.
1: കിട്ടുന്നില്ല.
0: പഠിച്ചതല്ല മജൂസ്? ഓക്കെ, അത് കുറച്ച് ഒരു കൺഫ്യൂഷൻ വരുന്ന സൂറത്താണ്. ഓക്കെ, സൂറത്തുൽ ഇൻഫിത്വാറാണ്. ഇൻഷാല്ലാ നന്നായിട്ട് റിവിഷൻ ചെയ്യ പഠിച്ചത് കേട്ടോ. പുതിയ പാഠം എല്ലാം പഠിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാലേ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് സമ്മാനം മേടിക്കാം കേട്ടോ. നന്നായിട്ട് റിവിഷൻ ചെയ്യ, താത്താന്റെ പോലെ തന്നെ ആവണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വിളിച്ച എല്ലാ കൂട്ടുകാർക്കും ശുക്രൻ ലക്കും. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ജസാകുമുല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഖുർആൻ ടെലിഗിസിൽ നമ്മോടൊപ്പം ചേർന്നത് കാസർഗോഡ് നിന്ന് ഫാസിയാദ്, കോട്ടക്കൽ നിന്ന് ഫർഹാന, അതുപോലെ കോട്ടക്കൽ ചിനക്കൽ നിന്ന് സജ്ജാദ് എന്നിവരാണ് ഇന്നത്തെ ഖുർആൻ ടെലിഗിസിൽ മോഡറേറ്ററായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ആദിൽ അബ്ദുള്ള, ഇടത്തനാട്ടുകര.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അല്ലാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അല്ലാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ജാസിയയിലെ 23 മുതൽ 37 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ജാസിയ 14 മുതൽ 26 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 73 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും ഇതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇൻഷാഅള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 74-ാമത്തെ ആയത്താണ്.
2: ثُمَّ قَسَتْ قُلُوبُكُمْ مِنْ بَعْدِ ذَلِكَ فَهِيَ كَالْحِجَارَةِ أَوْ أَشَدُّ قَسْوَةً

ثُمَّ قَسَتْ قُلُوبُكُمْ. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ. സുമ്മ, ഈ പദം അധികം ആളുകളും സുമ്മ എന്നാണ് പറയുക. സുമ്മ ഷാ മാറി സീന് വരുന്നു, അപ്പോൾ അർത്ഥവും മാറും. സുമ്മ സുമ്മ ഷാ സീ സു എസ്, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് ഷ സി സു എസ്. സീന് അങ്ങനെയല്ല, സീന് ശരിക്കും പല്ലുകളുടെ ഉൾഭാഗത്താണ് നാവിൻ്റെ അറ്റം ഉള്ളത്. അതുകൊണ്ട് അത് പ്രത്യക്ഷത്തിൽ തന്നെ ആ ഒരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റും. അർത്ഥം മാറും സുമ്മ ഷ സീ സു സുമ്മ, അത് ശേഷം എന്നുള്ള അർത്ഥം വരും. എന്നാൽ സീന് വന്നാലോ അതൊരു വശം എന്നുള്ള അർത്ഥമാണ് വരിക. വളരെയധികം ശ്രദ്ധിക്കണം. സുമ്മ, മീമിന് ശബ്ദമുണ്ട് അവിടെ, മണിക്കണം. സുമ്മ ഖസത് ഖുലൂബുക്കും, ഖ ഖസത് ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്, ഖ ഖി ഖു അഖ് ഖസത് ഖസത് ഖുലൂബുക്കും എന്നല്ല, ഖസത് ഖസത് തായിനെ ഖൽഖല ചെയ്യരുത്, ഖസത് ഖുലൂബുക്കും. ഖുലൂബുക്കും ഇവിടെയും ഖാഫ് ശ്രദ്ധിക്കണം. ഖുലൂബുക്കും മിൻ സാക്കിനായ മീമിന് ശേഷം മീം, ഇത് ഖാം ബിഗുന ഇത് ഖാമുദമാസിലേൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖസത് ഖുലൂബുക്കും മിൻ, ശേഷം മിൻ ബഅദി മിൻ ബഅദി, സാക്കിനായ നൂന് ശേഷം ബ ആണ്, നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഖ്ലാബ് മിം ബഅദി മിം ബഅദി മിം ബഅദി ذلك فهي كالحجارة فهي فهي ها തൊണ്ടയുടെ താഴെ ഭാഗമാണ്. فهي كالحجارة كالحجارة അല്ല ഹ അല്ല ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം. كالحجارة او اشد قسوة او اشد اشد قسوة قاف തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞു ചെറുനാക്ക്, ഖാഫിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖസ്വ ഖ ഖസ്വ വഖഫ് ചെയ്യുമ്പോൾ ഖസ്വത് എന്നല്ല പറയേണ്ടത്, തായിനെ കേൾക്കരുത്, അഥവാ ഹ ആയിട്ട് ഹ ഒരു സുക്കൂൻ വരുന്ന രൂപമാണ് ഖസ്വ ഖസ്വ. നമ്മൾ അൽ ഖാരിഅ എന്നൊക്കെ ഓതുന്ന പോലെ തന്നെ ഖസ്വ. വ ഇന്ന നൂന് ശബ്ദ് വ ഇന്ന മിനൽ ഹിജാറതി മിനൽ ഹിജാറതി ഹ മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു യതഫജ്ജറു മിൻഹുൽ അൻഹാർ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ അൻഹാർ മിൻഹുൽ അൻഹാർ അല്ല മിൻഹുൽ അൻഹാർ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. وَإِنَّ مِنْهَا نُونُ مُشَدَّغُنَّ نُونُ شَدُّنْدُ مَنِكْنَمْ مِنْهَا لَمَا يَشَّقَّقُ وَلَرَيْهَا دِيكَ مُشَدِّكْنَمْ إِتْرَمْ وَرْدْسُكَلُ يَشَّقَّقُ شِينُمْ قَافِنُمْ شَدِّنْدُ رَنْدَا أَرَدْتَ قَافِنُ شَدِّ إِلَّا يَشَّقَّقُ يَشَّقَّقُ قَافِ مَخْرَجَ مَارِبُ وَرَدِ يَشَّقَّقُ يَشَّقَّقُ فَيَخْرُجُ فَيَخْرُجُ خَاءِ خَاءِ خِي خُو أَخْ തൊണ്ടയുടെ മുകൾ ഭാഗം അഥവാ ഖാഫിൻ്റെ താഴെ. فَيَخْرُجُ مِنْهُ الْمَاءِ مِنْهُ الْمَاءِ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അപ്പോൾ അവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ മദ് വാജിബാണ്. മിൻഹുൽ ഹംസ സുക്കൂൻ നൽകി വളരെയധികം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം, മാ എന്നല്ല. അതേസമയം മാ അങ്ങനെ നിർത്താനും പറ്റില്ല, ഹംസ ഉച്ചരിക്കണം. വ ഇന്ന മിൻഹ വ ഇന്ന നൂൻ മുശദ്ദഗുന്ന മിൻഹ ലമാ യഹ്ബിത്തു ലമാ യഹ്ബിത്തു ത ത ത ത
ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. യഹ്ബിതു അല്ല സാക്കിനയ്ക്ക് ശേഷം ഖ വന്നാൽ ഇദ്ഹാർ, നൂനിനെ വെളിവാക്കിച്ചിരിക്കണം. മിൻ ഖശ്യതില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ ഗൈന തൊണ്ടയുടെ മുകൾ ഭാഗം ബിഗാഫിലിൻ അല്ല ബിഗാഫിലിൻ ബിഗാഫിലിൻ ബിഗാഫിലിൻ അമ്മ തൻവീനു ശേഷം ഐൻ ഇവിടെയും ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അമ്മ അമ്മ അമ്മ അല്ല ഐൻ. അതുപോലെ മീം, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അമ്മ തഅമലൂൻ തഅമലൂൻ തഅമലൂൻ അല്ല തഅമലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്ത്. വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാം, പഠിക്കണം. തജ്വീദ് നിയമങ്ങളനുസരിച്ച് കൃത്യമായിട്ട് പാരായണ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക, പാരായണം ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ വചനമാണ് പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 39 മുതൽ 52 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖാലിദ് അൽ മുഹന്ന.

وهو على كل شيء وكيل. له مقاليد السماوات والأرض.

سبحانه وتعالى عما يشركون ونفخ في الصور.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവിൽ നിന്നും. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻആം 13 മുതൽ 18 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ബന്ദർ ബലീല.
1: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകൾ

ോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: Peace Radio. Tune to reality.
2: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നോ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധയാർജിച്ച കുഞ്ഞിളം കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുന്നാസിഅത്തിൻ്റെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തു നാസിഅത്തിൻ്റെ പാരായണമാണ്. ഇന്ന് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത് പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: വൽ മുർസലാത്തു

0: هل ثوب الكفار ما كانوا يفعلون؟
1: بسم الله الرحمن الرحيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. സൂറത്ത് ഫലക്കിന്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത്.
5: അധ്യായം 113, സൂറത്തുൽ ഫലഖ്, ഉലരി. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 5 മദീനയിൽ അവതരിച്ചതാണെന്നും അഭിപ്രായമുണ്ട്.
6: ഈ സൂറത്തിനും അടുത്ത സൂറത്തിനും ചേർന്ന് അൽ മുഅവ്വിദത്താനി എന്ന് പറയപ്പെടുന്നു. ശരണം അഥവാ രക്ഷ നൽകുന്ന രണ്ട് സൂറത്തുകൾ എന്നർത്ഥം. വിവിധ തരത്തിൽ ഉണ്ടാകുന്ന കെടുതലുകളിൽ നിന്ന് അള്ളാഹുവിൽ ശരണം പ്രാപിക്കുകയും അവനോട് രക്ഷ തേടുകയും ചെയ്യുവാൻ പഠിപ്പിക്കുന്നതാണ് രണ്ട് സൂറത്തുകളും. രണ്ട് സൂറത്തുകളുടെയും പ്രാധാന്യം കുറിക്കുന്ന പല ഹദീസുകളും റിവായത്തുകളും വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രസ്താവിച്ചതായി ഉഖബത്തു ബിനു ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഈ രാത്രി അവതരിപ്പിക്കപ്പെട്ട ചില ആയത്തുകൾ താൻ കണ്ടില്ലേ? അതുപോലെയുള്ളവ തീരെ കാണപ്പെട്ടിട്ടില്ല. അതായത് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് വഖുൽ ഔദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ. അഹ്മദ്, മുസ്ലിം, തിർമദി, നസായി. ഉഖബത്തു ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നസായി റഹ്മഹുല്ലയുടെ ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായും വന്നിരിക്കുന്നു: ഏതൊരാൾക്കും ചോദിക്കുവാനും രക്ഷ തേടുവാനും ഇവയെപ്പോലെ മറ്റൊന്നില്ല. ഏഷണി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് വിവക്ഷ എന്ന് വേറെയും ഒരഭിപ്രായമുണ്ട്. ഇത് പിൻഗാമികളായ ചില വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചതാണ്. പുരുഷന്മാരെ മയക്കി വശീകരിക്കുന്ന സ്ത്രീകളും ഏഷണിക്കാരും വരുത്തി തീർക്കുന്ന ആപത്തുകൾ വമ്പിച്ചതും അള്ളാഹുവിനോട് ശരണം തേടപ്പെടേണ്ടതുമാണെന്നതിൽ സംശയമില്ല. പക്ഷേ അള്ളാഹു ഉപയോഗിച്ച വാക്കിന്റെ ശരിയായ അർത്ഥം നോക്കുമ്പോൾ ഭൂരിപക്ഷം മുഫസ്സിറുകളും യോജിക്കുന്ന ഒന്നാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. മുജാഹിദ്, ഇക്രിമ, ഹസൻ, ഖത്താദ, ലൊഹാക്ക് റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ സ്വീകരിച്ചിട്ടുള്ളതും അതുതന്നെ. ഒടുവിലത്തെ രണ്ടഭിപ്രായങ്ങളും ആ വാക്ക് ഒരു അലങ്കാര പ്രയോഗമാണെന്നുള്ള അടിസ്ഥാനത്തിലാണ്. സാക്ഷാൽ അർത്ഥം കൽപ്പിക്കുന്നതിന് തടസ്സമില്ലാത്തപ്പോൾ അലങ്കാരാർത്ഥം സ്വീകരിക്കുന്നതിന് ന്യായീകരണമില്ല. സിഹുറുകാരെ കൊണ്ടും മന്ത്രവാദക്കാരെ കൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളും അവർ നടത്തുന്ന പൈശാചിക പ്രവർത്തനങ്ങളും അധികം വിസ്തരിച്ചു പറയേണ്ടതില്ല. രോഗം മാറ്റുവാൻ, ഭാഗ്യം സിദ്ധിക്കുവാൻ, അന്യന് ആപത്ത് നേരിടുവാൻ, തമ്മിൽ പിണക്കമുണ്ടാക്കുവാൻ, അങ്ങനെ പലതിൻ്റെ പേരിലും ഹോമം, ജപം, മുട്ടറുക്കൽ, ഉറുക്ക്, മന്ത്രം, ജ്യോത്സ്യം എന്നിങ്ങനെ പലതും നടത്തി അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അസ്മാഇൻ്റെ പണിക്കാർ, തൊൽസമാത്തുകാർ എന്നിങ്ങനെയുള്ള അറബി പേരുകളിൽ അറിയപ്പെടുന്നവരും ഇതിൽ ഉൾപ്പെടുന്നവർ തന്നെ. ഇവർ തങ്ങളുടെ മന്ത്രതന്ത്രങ്ങളിൽ ചില ഖുർആൻ വചനങ്ങളും ദിക്കറുകൾ മുതലായവയും കൂട്ടിക്കലർത്തുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകുന്നതല്ല. വേണമെങ്കിൽ ഈ സൂറത്തു തന്നെ മോദിക്കൊണ്ട് കെട്ടുകളിൽ മന്ത്രിക്കുന്ന അവരുടെ കെടുതലിൽ നിന്നു തന്നെ അവരറിയാതെ അവർ അള്ളാഹുവിൽ ശരണം തേടിയെന്ന് വന്നേക്കും. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അതേ രൂപത്തിൽ തന്നെ അവർക്ക് പോലും അജ്ഞാതമായ ഏതോ ചില പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കലും അർത്ഥം ഗ്രാഹ്യമല്ലാത്ത വാക്കുകൾ ഉരുവിടലും അവരുടെ പതിവാണ്. പിശാചിനെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ചില മുസ്ലിം നാമധാരികളായ അവിശ്വാസികൾ തങ്ങളുടെ പൂജാകർമ്മങ്ങളിൽ ചിലപ്പോൾ സൂറത്ത് യാസിൻ പോലെയുള്ള ഖുർആന്റെ ഭാഗങ്ങളും തൗഹീദിന്റെ കലിമയും മറ്റും ഉരുവിട്ടെന്ന് വരും. പാമരന്മാരെ വഞ്ചിക്കുവാൻ വേണ്ടി പിശാജ് ആസൂത്രണം ചെയ്യുന്ന അതിസമർത്ഥമായ പകിട്ടുവിദ്യകളത്രേ ഇതെല്ലാം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും നിർദ്ദേശിച്ചും അനുവദിച്ചും തന്നിട്ടില്ലാത്ത എല്ലാ മന്ത്രതന്ത്രങ്ങളും തെറ്റായതും അവ മൂലം ഏർപ്പെടാവുന്ന കെടുതികൾ വളരെ വമ്പിച്ചതുമാകുന്നു. ഇസ്ലാമിൽ മന്ത്രമേയില്ല, എല്ലാ മന്ത്രവും അന്ധവിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്നിങ്ങനെയുള്ള ചില ചിന്താഗതിക്കാരെയും അഭിപ്രായക്കാരെയും ഇന്ന് കാണാം. ഇത് തികച്ചും തെറ്റായ ഒരു വാദമത്രേ. താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്നും മറ്റും മന്ത്രത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥ വിധി എന്തെന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. സിഹറിനു യാഥാർത്ഥ്യമില്ല. ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. ഈ അഭിപ്രായത്തിന്റെ വെളിച്ചത്തിലാണ് കെട്ടുകളിൽ ഊതുന്നവർ അന്നഫാസാത്തി ഫിൽ ഉഖദ് എന്നതിന്റെ വിവക്ഷ ഏഷണിക്കാരാണെന്നും പുരുഷന്മാരെ മയക്കുന്ന സ്ത്രീകളാണെന്നും മുകളിൽ ഉദ്ധരിച്ച വ്യാഖ്യാനങ്ങൾ വാസ്തവത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇവിടെ കൂടുതൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. മർഹൂം അല്ലാമ സയ്യിദ് ഖുതുബിന്റെ ഒരു പ്രസ്താവന കൊണ്ട് തൽക്കാലം മതിയാക്കാം. അതിങ്ങനെ സംഗ്രഹിക്കാവുന്നതാണ്: കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വെച്ചാൽ ബാഹ്യേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹറുകാരാകുന്നു. വല്ല നൂലിലോ ഉറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതോ അല്ല സിഹർ. പക്ഷേ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളെ സിഹറിന്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതു കബളിപ്പിച്ചേക്കും. ഇതാണ് മൂസ അലൈഹിസ്സലാം നബിയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹർ. സിഹറുകാരുടെ കയറുകളും വടികളും അവരുടെ സിഹർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും അതിനാൽ അദ്ദേഹത്തിന് മനസ്സിൽ ഭയം തോന്നിയിരുന്നുവെന്നും ഭയപ്പെടേണ്ടതില്ല, താൻ തന്നെയാണ് ഉന്നതൻ എന്ന് അള്ളാഹു പറഞ്ഞുവെന്നും സൂറത്തു ത്വാഹയിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കയറും വടിയുമൊന്നും സർപ്പമായി മാറിയിട്ടില്ല. മൂസ അലൈഹിസ്സലാം നബിക്കും ജനങ്ങൾക്കും അങ്ങനെ തോന്നുകയാണുണ്ടായത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന് അള്ളാഹു സ്ഥൈര്യം നൽകിയതോടുകൂടി ഭയം നീങ്ങി, പിന്നീട് യഥാർത്ഥം തുറന്നു കാണുകയും ചെയ്തു. ഇതാണ് സിഹറിന്റെ സ്വഭാവ പ്രകൃതി. ഇത് നാം സമ്മതിച്ച് സ്വീകരിക്കേണ്ടതാണ്. ഇതനുസരിച്ച് സിഹർ മനുഷ്യരിൽ ചില മാറ്റമുണ്ടാക്കുകയും സിഹറുകാരന്റെ ഹിതപ്രകാരമുള്ള ചില മാറ്റങ്ങൾ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിൽ അവൻ ഉളവാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് ശരണം തേടേണ്ടുന്ന കെടുതൽ തന്നെയാണിത്. സിഹറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അതിർത്തിയിൽ നിലയുറപ്പിക്കുക. ഫി ലിലാലിൽ ഖുർആൻ. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹർ കൊണ്ട് സാധ്യമല്ല. എങ്കിലും മനുഷ്യന്റെ മനസ്സിലും കാഴ്ച, കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യുവാൻ സിഹർ കാരണമാണെന്നത്രേ ഈ ഉദ്ധരണിയുടെ ചുരുക്കം. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കും ഉണ്ടാക്കുക, ചില മനുഷ്യ പിശാചുക്കളിൽ ദിവ്യത്വവും അസാധാരണമായ കഴിവും ഉള്ളതായി തെറ്റിദ്ധരിപ്പിക്കുക മുതലായ പല നാശങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുന്നു. ഇന്ദ്രജാലം, ആഭിചാരം, മായവിദ്യ, ജാലം, കൺകെട്ട്, ചെപ്പടിവിദ്യ എന്നൊക്കെ പറയുന്നത് സിഹറിന്റെ ഇണങ്ങളിൽപ്പെട്ടതത്രേ. മനുഷ്യനെ മൃഗമാക്കുക, കല്ല് സ്വർണമാക്കി മാറ്റുക പോലെയുള്ള കഴിവുകൾ സിഹറിനുണ്ടെന്ന ധാരണ തികച്ചും മൗഢ്യവും അടിസ്ഥാനമില്ലാത്തതുമാകുന്നു. പക്ഷേ അതുകൊണ്ട് സിഹറിന്റെ എല്ലാ ഇനങ്ങളെയും അവ മൂലം എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതിനെയും നിഷേധിക്കുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതായി അറിയപ്പെടുന്നതിലൊന്നും തന്നെ ഒരു യാഥാർത്ഥ്യവുമില്ലെന്ന ധാരണയും ശരിയല്ല. ഇതാണ് വാസ്തവം. 4. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന കെടുതിയിൽ നിന്നും മറ്റുള്ളവർക്ക് വല്ല നന്മയും കൈവരുന്നതിലുള്ള അതൃപ്തിയാണ് അസൂയ. മറ്റുള്ളവരുടെ നന്മ മൂലം തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിലും അസൂയക്കാരന് അത് സഹിക്കുവാൻ സാധിക്കയില്ല. അങ്ങനെ അവൻ അവർക്ക് തുരങ്കം വെക്കുവാനും അവരെ അബദ്ധത്തിൽ ചാടിക്കുവാനും തന്നാലാകുന്ന കുതന്ത്രങ്ങളും ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. സമനിലക്കാരെന്ന് കരുതപ്പെടുന്നവർ തമ്മിലാണ് അസൂയക്ക് കൂടുതൽ സ്ഥാനമുണ്ടാകുക. സാധാരണക്കാരെ അപേക്ഷിച്ച് യോഗ്യതയും സ്ഥാനമാനമുള്ളവർക്കിടയിലും കൂടുതലായി കാണാം. ഭൗതിക നന്മകളിൽ മാത്രമല്ല മതപരവും പാരത്രികവുമായ കാര്യങ്ങളിലും അസൂയ ഉണ്ടാകാറുണ്ട്. വ്യക്തികൾ തമ്മിലെന്ന പോലെ സമൂഹങ്ങളും സമുദായങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലും അസൂയ പിടിപെടും. യൂസുഫ് അലൈഹി വസ്സലാം നബിയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിലിട്ടതും ഒരു നീണ്ടകാലം അക്ഷമയോടെ തങ്ങൾ കാത്തുകൊണ്ടിരുന്ന പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം അറബികളിൽപ്പെട്ട ആളാകെക്കൊണ്ട് വേദക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയതും അസൂയ കൊണ്ടായിരുന്നു. എന്നിരിക്കെ അസൂയ നിമിത്തം നേരിടുന്ന ആപത്തുകൾ അതിഭയങ്കരമാണെന്ന് ഊഹിക്കാമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ മൂന്ന് സൂറത്തുകൾ അഥവാ അൽ മുഅവ്വിദാത് ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈകൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിനു സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസിന്റെ വ്യാഖ്യാന വേളയിൽ ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇമാം അസ്ഖലാനി റഹിമഹുള്ള ചെയ്ത ഒരു പ്രസ്താവന അറിയുന്നത് ഇവിടെ പ്രയോജനകരമായിരിക്കും. അദ്ദേഹം ആ പ്രസ്താവന ഇങ്ങനെ ആരംഭിക്കുന്നു. തിർമദിയും നസായിയും റഹ്മത്തുല്ലാഹി അലൈഹിമ നിവേദനം ചെയ്തിരിക്കുന്നു, മുഅവ്വിദാത് അഥവാ സൂറത്ത് ഇഖ്ലാസും ഫലഖും നാസും അവതരിക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളിൽ നിന്നും മനുഷ്യന്റെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടാറുണ്ടായിരുന്നു. പിന്നീട് അവ ആ സൂറത്തുകൾ സ്വീകരിക്കുകയും മറ്റുള്ളവ അഥവാ മറ്റു വാചകങ്ങളിലുള്ള ശരണം തേടൽ വിട്ടുകളയുകയും ചെയ്തു. അനന്തരം അസ്ഖലാനി റഹിമഹുല്ല ഇങ്ങനെ തുടരുന്നു, മറ്റുള്ള തഅവ്വുദ് അഥവാ ശരണം തേടലുകളൊന്നും പാടില്ലെന്ന് ഈ ഹദീസ് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇവ കൊണ്ടുള്ള തേട്ടമാണ് കൂടുതൽ നല്ലത്. ഇവയല്ലാത്തത് കൊണ്ടുള്ള ശരണം തേടൽ ഉണ്ടായിട്ടുണ്ട് താനും. എല്ലാവിധ കെടുതികളിൽ നിന്നുമുള്ള രക്ഷ തേടൽ മൊത്തത്തിലും വിശദരൂപത്തിലും ഈ രണ്ട് സൂറത്തുകളിൽ അടങ്ങിയിരിക്കുന്നതാണ് തിരുമേനി അവ കൊണ്ട് മതിയാക്കുവാൻ കാരണം. മൂന്ന് നിബന്ധനകൾ ഒത്തുവന്നാൽ മന്ത്രങ്ങൾക്ക് വിരോധമില്ലെന്നുള്ളതിൽ പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. ഒന്ന്, അള്ളാഹുവിൻ്റെ വാക്യമോ അവൻ്റെ നാമങ്ങളോ അവൻ്റെ ഗുണവിശേഷങ്ങളോ കൊണ്ടായിരിക്കുക. രണ്ട്, അറബി ഭാഷയിലോ അർത്ഥം അറിയാവുന്ന മറ്റു ഭാഷയിലോ ആയിരിക്കുക. മൂന്ന്, ഫലം ചെയ്യുവാൻ മന്ത്രത്തിന് സ്വയം ശക്തിയില്ല, അള്ളാഹു മാത്രമാണ് ഫലം നൽകുന്നവൻ എന്ന വിശ്വാസം ഉണ്ടായിരിക്കുക. ഫതുഹുൽ ബാരി. മന്ത്രങ്ങൾ അറബിയിലോ അർത്ഥം അറിയാവുന്ന ഭാഷയിലോ ആയിരിക്കണമെന്ന് അസ്കലാനി റഹിമഹുല്ല പറഞ്ഞുവല്ലോ. അറബി അറിയാത്തവരെ സംബന്ധിച്ച് മന്ത്രം അറബിയിലായാൽ മതി എന്ന് ഇതിനർത്ഥമാക്കിക്കൂടാ. അറബികളെ സംബന്ധിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അറബികൾക്ക് ആ ഭാഷ അറിയാതിരിക്കയില്ലല്ലോ. പക്ഷേ മന്ത്രിക്കുന്ന വാക്യങ്ങൾ ഖുർആനിലോ ഹദീസിലോ ഉള്ളതാണെങ്കിൽ അർത്ഥം അറിയാത്തവർക്കും അതുപയോഗിക്കുന്നതിന് വിരോധമില്ല. എങ്കിലും ശരിയായ ഫലം ലഭിക്കുവാൻ അർത്ഥം അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് താനും. മന്ത്രങ്ങൾ അർത്ഥം അറിയുന്നതോ ഖുർആനിലോ ഹദീസിലോ വന്നതോ ആയിരിക്കണമെന്ന് നിബന്ധന ഉണ്ടാവാൻ പ്രധാന കാരണം സാധാരണ മന്ത്രങ്ങളിൽ കുറ്റകരമോ അനിസ്ലാമികമോ ആയ ഭാഗങ്ങളുണ്ടാകാറുണ്ടെന്നുള്ളതാണ്. അഥവാ ഇല്ലെന്ന് വന്നാൽ പോലും അർത്ഥം അറിയാത്ത വാക്കുകൾ ഉരുവിടുന്നതിൽ എന്താണ് പ്രയോജനമുള്ളത്? അസ്കലാനി റഹിമഹുല്ല ചൂണ്ടിക്കാട്ടിയതുപോലെ സൂറത്ത് ഫലക്കിലും നാസിലും ഉള്ളതല്ലാത്ത മറ്റു വാചകങ്ങൾ ഉപയോഗിച്ച് ശരണം തേടുകയോ മന്ത്രിക്കുകയോ ചെയ്യുന്നതിന് വിരോധമില്ലെന്നും വിരോധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള മന്ത്രങ്ങളാണെന്നും താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, ഞങ്ങൾ ജാഹിലിയത്തിൽ അഥവാ ഇസ്ലാമിന് മുമ്പ് മന്ത്രം നടത്താറുണ്ടായിരുന്നു. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അതിനെപ്പറ്റി അവിടുന്ന് എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ മന്ത്രം എനിക്ക് കാട്ടിത്തരുവീൻ, ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. മന്ത്രത്തിൽ ശിർക്കൊന്നുമില്ലെങ്കിൽ അതിന് തിരക്കേടില്ല. മുസ്ലിം. ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന മന്ത്രങ്ങൾ ശിർക്കു കലർന്നതായിരുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഹദീസിൽ തിരുമേനി ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നതും. നിശ്ചയമായും മന്ത്രവാദങ്ങളും തമീമത്തുകളും തിവലത്തും ശിർക്കാകുന്നു. കാവലിനും രക്ഷയ്ക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഉറുക്ക് കവചം മുതലായവയാണ് തമീമത്തും തിവലത്തും അഥവാ അത്തിവലത്തുവ തമായും. ഇതിൻ്റെ മുമ്പുദ്ധരിച്ച ഹദീസിലും മറ്റും അനുവദിച്ചതല്ലാത്ത എല്ലാതരം മന്ത്രങ്ങളും ഉറുക്ക് കവചം ഐക്കൽ മുതലായ എല്ലാ ശരണവകുപ്പുകളും അനുവദനീയമല്ലാത്തതാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ശരണം തേടിയിരുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഉഈദുകുമ ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ഷൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സാരം, എല്ലാ പിശാചിൽ നിന്നും എല്ലാ വിഷജന്തുക്കളിൽ നിന്നും ദുഷ്ടക്കണ്ണുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ നിങ്ങൾക്ക് ശരണം തേടുന്നു. എന്നിട്ട് തിരുമേനി ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, നിങ്ങളുടെ പിതാവ് അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും അലൈഹിമുസ്സലാം ഇപ്രകാരം ശരണം തേടിയിരുന്നു. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രോഗികളെ മന്ത്രിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇതാണ്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് വശ്ഫിഹി അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അൻ ലാ യുഗാദിറു സഖമ. മുത്തഫഖുൻ അലൈഹി. സാരം, അള്ളാഹുവെ മനുഷ്യരുടെ റബ്ബെ വിഷമം നീക്കിത്തരണമേ, ഇവനെ സുഖപ്പെടുത്തുകയും വേണമേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീ നൽകുന്ന സുഖമല്ലാതെ സുഖമില്ല, യാതൊരു രോഗവും അവശേഷിക്കാത്തവണ്ണം സുഖം നൽകണമേ. ബുഖാരി മുസ്ലിം. മാതൃകയ്ക്കു വേണ്ടി മാത്രം ഉദ്ധരിച്ച ഈ നബിവചനങ്ങളിൽ നിന്ന് മന്ത്രത്തെയും ശരണം തേടുന്നതിനെയും സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തഫ്സീർ അമാനി. സൂറത്തുൽ ഫലക്കിലെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം ശ്രവിച്ചത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
7: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ മുദ്ദസ്സിർ 8 മുതൽ 30 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മൈൻ, മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മുദ്ദസ്സിർ, എട്ടാമത്തെ ആയത്ത്. ഫഇദാ നുഖിറ ഫിൻ നാഖൂർ, ന നൂന് ശദ്ദുണ്ട്, നല്ല നിത്ത് മണിക്കുക. ഫദാലിക യൗമ ഇദൈ യൗമ യൗമ ഇദൈ യ തൻവിൻ ശേഷം യ ഇത് ഗാംബി ഗുന്ന യൗമുൻ അ തൻവിൻ ശേഷം അയിനാണ് ഇൽഹാർ. അലൽ കാഫിരീന ഗൈറു യസീർ, യസീർ രാ സീർ തർക്കിക്കാണ്. ദർണി വമൻ വമൻ ഖ യൂനുസാക്കിന് ശേഷം ഖ ഖ ആണ്. അപ്പോൾ ഇൽഹാർ ഒട്ടും ഉന്നത്ത് മണിക്കേണ്ടതില്ല, ഉന്നത്ത് വേണ്ടതില്ല. മാലം തെന്നുവിന് ശേഷം മീമാണ്, തെന്നുവിന് ശേഷം മീമാവുമ്പോൾ നന്നായിട്ട് മണിക്കുക. വബനീന ഷുഹൂദ വമഹത്തു ലഹു തംഹീദ, അത്രയും മതി.

0: അതിന്റെ നിയമം നമ്മൾ പറഞ്ഞില്ലാന്ന് തോന്നുന്നുണ്ട്. മഹത്തു ദാലിനും ദാലിന് ശേഷം ത ആണ്. അപ്പൊ അത് ഇതുകാം ചെയ്ത് ഉത മഹദത്തു എന്ന് പറയണ്ട, മഹത്തു നമ്മൾ അങ്ങനെ തന്നെ ഓതിയത് വമഹത്തു വമഹത്തു ലഹൂതം ഹീദ
1: വമഹത്തു ലഹൂതം ഹീദ.
0: ഇനി പതിനഞ്ചാം താഴത്ത് മുതൽ സുമ മീം ശബ്ദുണ്ട്, നന്നായിട്ട് മണിക്കുക. അൻ അസീദ് ഇലഹാറാണ്, അൻ അസീദ്. കല്ല ഇന്നഹു മദ് മുംഫസിൽ, പിന്നെ ഇന്ന നൂൻ ശബ്ദുള്ളതാണ്, നന്നായിട്ട് മണിക്കുക. ഇന്നഹു ചെറിയൊരു മദ്ദോടുകൂടി ഹാക്ക് ശേഷം. കാനലിയായാത്തിന അനീദ സൗർഹിഖുഹു സഊദ. ഇന്നഹു ഫക്കറ ഫഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر اطريمتي ثم يطمع ان ازيد

0: നവർ.
1: സുമ്മ നവർ.
0: ഇനി 22-ാമത്തായത്ത് മുതൽ സുമ്മ സുമ്മ സുമ്മ ശ്രദ്ധിക്കണം. സ ആണ് സ, സ അല്ല സ. പിന്നെ മീമ ശബ്ദ് നന്നായിട്ട് മണിക്കുക. സുമ്മ വീണ്ടും സുമ്മണ്ട്. ഉസ്തക്ബർ ഫഖാല ഇൻ ഹാദ, നൂൻ സാക്കിനക്ക് ശേഷം ഹ ആണ് ഇൽഹാർ, തീരെ കുന്നത്ത് വേണ്ട. ഹാദ മദ് മുംഫസിൽ. പിന്നെ സെഹ്റുയു, തൻവിന് ശേഷം യാ ആണ് ഇദ്ഗാംബി ഗുന്ന. ഇൻ ഹാദ വീണ്ടും ഇൽഹാർ, നൂൻ സാക്കിന് ശേഷം ഹായാണ്. ഹാദ മദ് മുംഫസിൽ. സ ഉസ്ലീഹി സഖർ, മാ അദ്റാക മാ സഖർ. ലൗ ലാ തുബ്ഖി വലാ തദർ, ലവ്വാഹത്തുൻ ലിൽ ബഷർ, അലൈഹ തിസ്അത അശർ. ലവ്വാഹത്തുൻ ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന. വദാം ثم عبس وبصر
1: ثم عبس وبصر
0: صلى بس بسر انوري

0: سأصليه سقر.
1: سأصليه سقر.
0: وما أدراك ما سقر؟
1: وما

0: تسعة عشر
1: عليها تسعة عشر
2: إن شاء الله باقي أرتيل لكم وآخر دعوانا الحمد لله رب العالمين.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുദ്ദസിർ 8 മുതൽ 30 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
4: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്രാഫിലെ പേജ് നമ്പർ 509 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമിൽ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി ചേരുന്നു.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 509-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സാദ് അൽ ഗാമിദിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 72-73 വചനങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദു ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 71 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 72-73 ആയത്തുകളാണ് എടുക്കുന്നത്.

وَإِذْ قَتَلْتُمْ وَإِذْ قَتَلْتُمْ وَإِذْ ذാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് വഇസ് എന്നല്ല വഇസ് ും കാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് തൊട്ടുമേലെ ചെറുതാക്കിൻ്റെ ആ ഒരു ഭാഗം കൊതൽത്തും തെൻവീനാണ് ശേഷം ഫുന്ന അതിയുടെ അതിൻ്റെ അക്ഷരമാണ് അതിനെ അവ്യക്തമാക്കി മണിക്കണം. نفسا فدارتم اني فدارتم فدارتم ഇതിലെ ഫദാറ ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഫദാറതും എന്നല്ല ഖൽഖല ചെയ്യരുത്. ഫദാറതും ഫദാറതും ഫദാറതും فيها സാക്കിനായ മീമിന് ശേഷം ഫ ഫദാറതും في മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഫ ഉച്ചരിക്കണം. ഫദാറതും ഫീഹ വല്ലാഹു മുഖ്രിജും മ വല്ലാഹു മുഖ്രിജുൻ മുഖ് ഖ ഖി ഖു അഖ് മുഖ്രിജുൻ മുഖ്രിജും മ തൻവീനിന് ശേഷം മീമ ഇദ്ഗാം ബിഗുന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മുഖ്രിജും കുന്തും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കുന്തും ശേഷം തെക് തുമൂൻ തെക് കെ കി കു എക് തെക് തുമൂൻ തെക് തുമൂൻ. അടുത്ത ആയത്തിൽ فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا فَقُلْنَا اضْرِبُوهُ فَقُلْنَا قَاف صدقنا وچارنا فَقُ قَ قِ قُ أَق فَقُلْنَا فَقُلْنَا ഇവിടെ ضادن സുക്കൂൻ ضادن മഖ്റജ് നമുക്കറിയാം നാവിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ആയിരിക്കണം. അതുപോലെ ദേ ഹെവി ലെറ്റർ ആണ്. ഇസ്തിഇലാന്റെ അക്ഷരമാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഇവിടെയും ദാദിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. കദാലിക യുഹ്യി അല്ലാഹുൽ മൗത കദാലിക കദാലിക അല്ല كذلك يحيي الله الموتى يحيي ح തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. യുഹീ ലാഹു എന്നല്ല യുഹീ ലാഹു എന്ന് പറയുമ്പോൾ ഹ ആയി ഹ മാറി ഹ ആയി. അപ്പോൾ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. മഖ്റജന മാറി അക്ഷരവും മാറി. ശ്രദ്ധിക്കണം. യുഹ്യി ലാ തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ ഹാന ഖൽഖലയും ചെയ്തത് യുഹ്യി അല്ലാഹു എന്നല്ല യുഹ്യി അല്ലാഹു അല്ല യുഹ്യി യുഹ്യി അല്ലാഹുൽ യുഹ്യി അല്ലാഹുൽ മൗത വയുരീകും വയുരീകും ആയാതിഹി. ഇവിടെ വയുരീകും സാക്കിനായ മീം ശേഷം ആയാതിഹി ഹംസ. പലപ്പോഴും ഓതിപ്പോകുന്ന സമയങ്ങളിൽ വയുരീകും ആയാതിഹി ഇങ്ങനെ സാക്കിനായ മീമിന് ശേഷം ഇവിടെ ഹംസ വരുമ്പോൾ അധികം ആളുകൾ അങ്ങനെ കൂട്ടി ഓതുമ്പോഴൊക്കെ വയുരീക്കും മായാതിഹി ഇങ്ങനെ മീമിനെ കൊണ്ട് ഒരു വായന വരാറുണ്ട്. അത് ശ്രദ്ധിക്കണം. വയുരീക്കും ആയാതിഹി ലഅല്ലകും ലഅല്ലകും ഐന തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ലഅല്ലകും തഅഖിലൂൻ തഅഖിലൂൻ ഇവിടെ തഇന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. താഖിലൂൻ എന്ന് തഇനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്. താഖിലൂനല്ല ത ത തി തു എത് തഅഖിലൂൻ തഅഖിലൂൻ ഐനും ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗം ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫ്. അപ്പോൾ തഅഖിലൂൻ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂനാണ്. ത
തഖിലൂന, തൊട്ട് മുകളിലുള്ള ആയത്തിൽ തെക്തുമൂന, ശേഷം തഖിലൂന. ഇവിടെയൊക്കെ നൂനിന് ഫതഹാണല്ലോ, നമ്മൾ വഖഫ് ചെയ്യുന്നത് കാരണത്താൽ സുക്കൂൻ വരുന്നു. തെക്തുമൂൻ, തഖിലൂൻ. ആയത്തുകളുടെ അധികം ആയത്തുകളുടെയും അവസാനത്തിൽ ഇങ്ങനെ ഈയൊരു വഖഫാണ് ഉണ്ടാവുക. അപ്പോൾ സുക്കൂൻ നൽകിക്കൊണ്ട് നമ്മൾ നിർത്തുന്നു. താൽക്കാലിക സുക്കൂൻ അഥവാ നിർത്തുന്നത് കാരണത്താലാണത് സുക്കൂൻ വരുന്നത്. അതുകൊണ്ടാണ് മദ് ആരദ് ലി സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തുകളുടെ ഖദറിൽ അത് നിർത്താവുന്നതാണ്, ഓതി നീട്ടി നിർത്താവുന്നതാണ്. ഇൻഷാ അല്ലാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 72-73 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 72-73 വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദുൽ ഷുക്കൂറാണ് ഇതുവരെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
5: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما
6: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
7: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിയിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: أعوذ بالله من الشيطان الرجيم.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിലെ 60 മുതൽ 96 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബൽ ഹൈൽ.

0: ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറ ഇസ്റ, സൂറ കഹ്ഫ്. പാരായണം അഷ്ഷൈഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദി

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി. അറബിയിലെ ആധികാരിക ഖുർആൻ തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 114-ാം അധ്യായം സൂറത്തുൻ നാസ്, അതിൻ്റെ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 114 സൂറത്തുൻ നാസ്. ജനങ്ങൾ മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6. മദീനയിലാണെന്നും അഭിപ്രായമുണ്ട്.
3: കഴിഞ്ഞ സൂറത്തിൻ്റെ പ്രാരംഭത്തിലും വിവരണത്തിലും ഈ രണ്ട് സൂറത്തുകളെയും സംബന്ധിച്ച് ഉദ്ധരിച്ച ഹദീസുകൾ ഇവിടെയും ഓർക്കുക.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഖുൽ, നബിയെ പറയുക. അഊദു, ഞാൻ ശരണം തേടുന്നു. രക്ഷ, അഭയം തേടുന്നു. ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട്.
5: ഖുൽ അഊദു ബിറബ്ബിന്നാസ്,
2: പറയുക, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു.
4: വചനം 2.
2: മലികിന്നാസ്, മനുഷ്യരുടെ രാജാവായ.
5: മലികിന്നാസ്,
2: അതെ, മനുഷ്യരുടെ രാജാധിപതിയായ.
4: വചനം 3.
2: ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹായ.
5: ഇലാഹിന്നാസ്,
2: മനുഷ്യരുടെ ആരാധ്യനായ റബ്ബിനോട്.
4: വചനം 4.
2: മിൻ ശരി, കെടുതലിൽ നിന്ന്, ദോഷത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്. അൽവസ്വാസി, ദുർമന്ത്രത്തിൻ്റെ. അൽഖന്നാസ്, പിന്മാറിക്കളയുന്നവൻ്റെ, ഒളിഞ്ഞു പോകുന്നവൻ്റെ.
5: മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്,
2: ഉസൃതി കൂട്ടി പിന്മാറി കളയുന്നവന്റെ ദുർമന്ത്രത്തിന്റെ കെടുതിയിൽ നിന്ന്.
4: വചനം 5.
2: അല്ലദി യുവസ്വിസു, ദുർമന്ത്രം നടത്തുന്നവൻ. ഫീ സുദൂരി, നെഞ്ഞുകളിൽ, ഹൃദയങ്ങളിൽ. അന്നാസ്, മനുഷ്യരുടെ.
5: അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്,
2: അതായത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ.
4: വചനം 6.
2: മിനൽ ജിന്നറ്റ്, ജിന്നുകളിൽ നിന്ന്. വന്നാസ്, മനുഷ്യരിൽ നിന്നും.
5: മിനൽ ജിന്നറ്റ് വന്നാസ്,
2: ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദുർമന്ത്രം നടത്തുന്നവൻ.
3: ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി മനുഷ്യഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ്റെ, അതായത് കുസൃതി നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്ന് മനുഷ്യരുടെ ആരാധ്യനായ, മനുഷ്യരുടെ രാജാധിപതിയായ, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മൊത്തത്തിലും ചില പ്രത്യേക വസ്തുക്കളിൽ നിന്ന് വിശേഷിച്ചും സംഭവിക്കാവുന്ന കെടുതലുകളിൽ നിന്ന് ശരണം തേടണമെന്ന് കഴിഞ്ഞ സൂറത്തിൽ അള്ളാഹു ഉദ്ബോധിപ്പിച്ചു. മനുഷ്യർക്ക് അറിയുവാൻ കഴിയാത്ത രൂപത്തിൽ സദാ നേരിട്ടേക്കുന്ന ഗൗരവമേറിയ മറ്റൊരു കെടുതലിൽ നിന്ന് കൂടി നാം അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ടെന്നും ആ കെടുതിയെപ്പറ്റി നാം എപ്പോഴും ബോധവാന്മാരായിരിക്കേണ്ടതുണ്ടെന്നും ഈ സൂറത്ത് മുഖേന അള്ളാഹു പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ധാർമ്മിക ബോധം നശിപ്പിച്ച് ദുർനടപ്പുകാരാക്കി തീർക്കുകയും ഐഹിക ജീവിതത്തെ കളങ്കപ്പെടുത്തി മലീമസമാക്കുന്നതും പരലോക ജീവിതത്തെ പാടെ അപകടത്തിലാക്കുന്നതും അതേസമയത്ത് ബാഹ്യദൃഷ്ടികൊണ്ട് കണ്ടുപിടിക്കുവാൻ കഴിയാത്തതുമാണ് ആ ദുശക്തി. അതുകൊണ്ട് ഖുർആന്റെ ഏറ്റവും ഒടുവിലത്തേതായ ഈ സൂറത്തിൽ അതിനെപ്പറ്റി അള്ളാഹു പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ അജ്ഞാതശക്തി? മനുഷ്യ മക്കളിൽ ദുഷിച്ച വിചാരവികാരങ്ങൾ ഇളക്കിവിട്ടും ദുർവൃത്തികൾക്ക് പ്രേരണ നൽകിയും നല്ലത് ചീത്തയായും ചീത്ത നല്ലതായും ചിത്രീകരിച്ചു കൊടുത്തും വ്യാമോഹങ്ങൾക്ക് വശംവദരാക്കിയും അവരെ വഴിപിഴപ്പിക്കുകയാണ് അതിൻ്റെ ജോലി. അതിനായി അവരറിയാതെ അവരുടെ ഹൃദയങ്ങളിൽ കുസുകുസു ദുർമന്ത്രം നടത്തുകയും ബാഹ്യരംഗത്ത് പ്രത്യക്ഷപ്പെടാതെ കുസൃതി കൂട്ടി ഒളിഞ്ഞു പിന്മാറുകയും ചെയ്യുക അതിൻ്റെ പതിവാകുന്നു. അതിനെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കുവാനോ കൈകൊണ്ട് എത്തിപ്പിടിക്കുവാനോ സാധ്യമല്ല. അത്രയും സൂത്രത്തിലും നിഗൂഢതയിലുമായിരിക്കും അതിൻ്റെ പ്രവർത്തനം. മനുഷ്യൻ്റെ വിചാരവികാരങ്ങളെയും കർമ്മരംഗങ്ങളെയും നിയന്ത്രിച്ചു വരുന്നത് ഹൃദയമാണല്ലോ. ആ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ വെച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തപ്പെടുന്നത് എന്നിരിക്കുമ്പോൾ അതിനെ എത്രമാത്രം ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് ഊഹിക്കാവുന്നതാണ്. രണ്ടു തരം പിശാചുക്കളിൽ നിന്നാണ് ഈ ഉപദ്രവങ്ങൾ മനുഷ്യനെ നേരിടുന്നത്. ഒന്ന് ജിന്നവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ, രണ്ട് മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതൽക്കേ അവരുടെ പരമശത്രുവായ ഇബിലീസിൻ്റെ സന്തതികളും സൈന്യങ്ങളുമാണ് ജിന്നിലെ പിശാചുക്കൾ. അവരാകട്ടെ മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ പ്രതിജ്ഞയെടുത്തവരും മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത ആത്മീയ ജീവികളുമാണ്. മനുഷ്യ പിശാചുകളാകട്ടെ, അവർ മനുഷ്യർ തന്നെയാണെങ്കിലും ദുർമന്ത്രം നടത്തുന്നതിലും വഴിപിഴപ്പിക്കുന്നതിലും ജിന്നവർഗത്തിലെ പിശാചുക്കളേക്കാൾ ഒട്ടും താണവരല്ല. ഗൂഢപ്രവർത്തനങ്ങൾ നടത്തുന്നതിലും പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട സന്മാർഗങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നതിലും ഇരുകൂട്ടരും അന്യോന്യം പങ്കുകാരും സഹകാരികളുമായിരിക്കും. അള്ളാഹു പറയുന്നു, വകദാലിക ജഅൽനാലികുല്ലി നബിയിൻ അദുവ, അതുപോലെ എല്ലാ ഓരോ പ്രവാചകനും തന്നെ മനുഷ്യരിലും ജിന്നിലുമുള്ള പിശാചുക്കളാകുന്ന ചില ശത്രുക്കളെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവരിൽ ചിലർ ചിലരോട് വഞ്ചനക്കായി മോടിവാക്കുകൾ സ്വകാര്യ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കും. സൂറത്ത് അൻആം 112. വ ഇന്ന ശയാത്തീന ലയൂഹൂന ഇല ഔലിയാഇഹിം, നിങ്ങളോട് തർക്കം നടത്തുവാൻ വേണ്ടി നിശ്ചയമായും പിശാചുക്കൾ തങ്ങളുടെ മിത്രങ്ങളോട് സ്വകാര്യ സംഭാഷണം നടത്തുന്നതാണ്. നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം നിശ്ചയമായും നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. അൻആം 121. ഇരുവിഭാഗക്കാരും തമ്മിൽ പരസ്പര ധാരണയും സഹകരണവും ഉണ്ടെന്ന് ഇതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ദുർമന്ത്രങ്ങളുടെ മൂപ്പ് വഹിക്കുന്നവർ ജിന്നുകളിലെ പിശാചുക്കളാണെന്നും അവരുടെ ദുരുപദേശങ്ങൾ സ്വീകരിച്ച് അവരെ അനുകരിക്കുകയാണ് മനുഷ്യപിശാചുക്കൾ ചെയ്യുന്നതെന്നും രണ്ടാമത്തെ വചനത്തിൽ നിന്നും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങളിൽ ഒരാളും തന്നെ ജിന്നിൽ നിന്നുള്ള അവൻ്റെ ഇണയും അഥവാ കരീനും മലക്കുകളിൽ നിന്നുള്ള അവൻ്റെ ഇണയും അവനിൽ നിയോഗിക്കപ്പെടാതില്ല. സ്വഹാബികൾ ചോദിച്ചു, അങ്ങേക്കുമോ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും തന്നെ, പക്ഷേ എൻ്റെ ഇണയുടെ മേൽ അള്ളാഹു എനിക്ക് സഹായം നൽകിയിരിക്കുന്നു, അതിനാൽ അവൻ കീഴൊതുങ്ങിയിരിക്കുന്നു. അവൻ എന്നോട് നല്ലതിനല്ലാതെ ഉപദേശിക്കുകയില്ല. മുസ്ലിം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിശ്ചയമായും പിശാജ് മനുഷ്യനിൽ നിന്ന് അവൻ്റെ രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ സഞ്ചരിക്കുന്നതാണ്. ബുഖാരി മുസ്ലിം. മനുഷ്യഹൃദയങ്ങളിൽ പിശാചിൻ്റെ വിഷമത്തിന് ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത് നോക്കുക. നിങ്ങളൊരാളുടെ അടുക്കൽ പിശാജ് വരും, എന്നിട്ടവൻ പറയും അഥവാ തോന്നിപ്പിക്കും, ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാണ്, ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാണ്. അങ്ങനെ ഒടുക്കം അവൻ പറയും, നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചതാരാണ്. അവിടെ എത്തിയാൽ അപ്പോൾ അവൻ അഥവാ മനുഷ്യൻ അള്ളാഹുവിൽ ശരണം തേടിക്കൊള്ളുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊള്ളട്ടെ. ബുഖാരി മുസ്ലിം. മനുഷ്യഹൃദയങ്ങളിൽ ആദ്യമാദ്യം അന്വേഷണ രൂപത്തിൽ ഉത്തരം കിട്ടാവുന്ന സംശയങ്ങളും ക്രമേണ ഉത്തരം മുട്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങളും പിശാജ് കുത്തിച്ചെലുത്തും. അങ്ങനെ ഒടുക്കം വഴിപിഴപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെയുള്ള ആപൽ സന്ധിയിലേക്ക് നീങ്ങുവാൻ മനസ്സിനെ അനുവദിക്കരുത് എന്നാണ് ഹദീസിൻ്റെ താൽപ്പര്യം. ഇതേ അടവ് ചില മനുഷ്യ പിശാചുക്കളിലും കാണാവുന്നതാണ്. അന്വേഷണം, വിശകലനം, നിരൂപണം, ചർച്ച ആദിയായ മധുര പേരുകൾ നൽകി തർക്കത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും ഒടുക്കം നിഷേധത്തിലേക്കും എത്തിച്ചേ അവർ അടങ്ങുകയുള്ളൂ. ന്യായവാദങ്ങളും യുക്തിവാദങ്ങളും മോഹനവാക്കുകളും അവരുടെ ആയുധങ്ങളായിരിക്കും. പിശാജ് പറയും എന്ന് പറഞ്ഞതിൻ്റെ സാരം മനുഷ്യൻ കേൾക്കെ അവൻ ഉച്ചത്തിൽ സംസാരിക്കുമെന്നല്ല. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അങ്ങനെ ഓരോ സംശയങ്ങൾ അവൻ ജനിപ്പിക്കുകയോ അവൻ്റെ അനുയായികളായ ദുഷ്ടജനങ്ങൾ മുഖേന കുതർക്കങ്ങളും ദുർന്യായങ്ങളും സമർപ്പിക്കുകയോ ചെയ്യുമെന്നാകുന്നു. ഈ വിഷയകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച മറ്റൊരു വചനം കാണുക. മനുഷ്യർ തമ്മിൽ അന്യോന്യം ചോദ്യം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൻ പറയപ്പെടും, ഇതാ ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടി. എന്നാൽ അള്ളാഹുവിനെ ആർ സൃഷ്ടിച്ചു? അഥവാ അവൻ എങ്ങനെയുണ്ടായി? ഈ തരത്തിൽപ്പെട്ട വല്ലതും ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ അവൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുന്നു എന്ന്. ബുഖാരി മുസ്ലിം. പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളെക്കുറിച്ച് നാം വളരെ ഗൗരവപൂർവ്വം കരുതിയിരിക്കേണ്ടതുണ്ടെന്നും അതിൽ നിന്ന് രക്ഷകിട്ടുവാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നും ഇതിൽ നിന്നൊക്കെ സ്പഷ്ടമാകുന്നു. ജിന്നവർഗത്തെയും ശൈത്താനാകുന്ന പിശാചിനെയും സംബന്ധിച്ച് ഇതിനു മുമ്പ് പലപ്പോഴും നാം സംസാരിച്ചതാണ്. അതുകൊണ്ട് ജിന്നും മനുഷ്യനും രണ്ട് പ്രത്യേക വർഗമാണെന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടതില്ല. എന്നിരുന്നാലും മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും എന്ന് ഇവിടെ അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ രണ്ടും രണ്ട് പ്രത്യേക വർഗമാണെന്ന് ഖുർആനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും സമ്മതിക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊള്ളട്ടെ. ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിലെ ചില അപരിഷ്കൃത വിഭാഗങ്ങൾക്കാണ് എന്നാണല്ലോ ആ വർഗത്തെ നിഷേധിക്കുന്നവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൽ ജിന്നത്ത് കൊണ്ട് ഉദ്ദേശം അപരിഷ്കൃത വിഭാഗക്കാരായ മനുഷ്യരും അന്നാസ് കൊണ്ട് ഉദ്ദേശം പരിഷ്കൃതരായ മനുഷ്യരും ആയിരിക്കണമല്ലോ. എന്നാൽ അന്നാസ് എന്ന വാക്കുകൊണ്ട് ഖുർആനിൽ പലയിടത്തും അപരിഷ്കൃതരെന്നോ പരിഷ്കൃതരെന്നോ തരംതിരിക്കുവാൻ പാടില്ലാത്ത വിധം മനുഷ്യവർഗത്തെ മുഴുവനും ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ഉപയോഗിച്ചാണ് കാണുന്നത്. ചില ഉദാഹരണങ്ങൾ കാണുക. പറയുക, ഹേ മനുഷ്യരെ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാകുന്നു. സൂറത്ത് ആറാഫ് 158. യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കും, ഹേ മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ. സൂറത്തു നിസ 1. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഷ്കൃത വിഭാഗത്തിലേക്കോ മറ്റേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലേക്കോ മാത്രമുള്ള റസൂലാണോ? മനുഷ്യവിഭാഗങ്ങളിൽ ഏതെങ്കിലും ചില വിഭാഗക്കാർ മാത്രം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി എന്നുണ്ടോ? ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ അന്നാസ് എന്ന വാക്കിന് മനുഷ്യവർഗം മുഴുവനും ഉൾപ്പെടുമെങ്കിൽ അതോട് ചേർത്ത് ജിന്നിനെയും കൂട്ടിപ്പറയുമ്പോഴേക്കും എങ്ങനെയാണ് അതിൻ്റെ അർത്ഥത്തിൽ ആ മാറ്റം സംഭവിക്കുന്നത്? ആലോചിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുണ്ടായേക്കുന്ന എല്ലാ കെടുതലുകളിൽ നിന്നും, രാത്രി ഇരുട്ടി മൂടിയാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതലുകളിൽ നിന്നും, അസൂയക്കാർ അസൂയപ്പെട്ടാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും പ്രഭാതത്തിൻ്റെ നാഥനായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ജിന്നുകളിലും മനുഷ്യരിലുമുള്ള എല്ലാ കുസൃതിക്കാരുടെയും ദുർമന്ത്രങ്ങളുടെ കെടുതലുകളിൽ നിന്നും മനുഷ്യരുടെ രക്ഷിതാവും രാജാവും ആരാധ്യനുമായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യകളും അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുവാനും അവൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുസ്ലിം സമുദായത്തിന് അവൻ യശസ്സും വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും ചുരുക്കസാരങ്ങളും വിവരിക്കുന്ന ഈ പരിഭാവന ഗ്രന്ഥം സൂറത്തുൽ കഹ്ഫ് മുതൽ ആരംഭിച്ച് സൂറത്തുൻ നാസ് വരെയുള്ള ഈ പകുതിയുടെ കരട് പകർപ്പ് ഇവിടെ വെച്ച് പൂർത്തിയാക്കുകയും അതിൻ്റെ പേരിൽ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനായ റബ്ബിനെ ഹൃദയം നിറഞ്ഞ സ്തുതി സ്തുതിക്കുകയും ഇതിൻ്റെ ഒടുവിലത്തെ വരി എഴുതി തീരുകയും ചെയ്ത അതേ നിമിഷത്തിൽ തന്നെ ഹിജറ വർഷം 1382 റബീഉൽ ആഖിർ മാസം 28 ക്രിസ്താബ്ദം 1962 സെപ്റ്റംബർ 28 വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ജുമാ ബാങ്കു വിളി കേൾക്കുവാൻ ഭാഗ്യമുണ്ടായപ്പോഴത്തെ പറഞ്ഞാലൊതുങ്ങാത്ത സന്തോഷം ഞങ്ങളിവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അള്ളാഹുവേ, നിനക്ക് സ്തുതി, അളവറ്റ സ്തുതി. അള്ളാഹുവേ, നിനക്ക് നന്ദി, അളവറ്റ നന്ദി. അള്ളാഹുവേ, ഞങ്ങളുടെ പക്കൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും നിന്റെ കാരുണ്യം കൊണ്ടും ദയകൊണ്ടും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് സത്യം കാണിച്ചു തന്നും ഞങ്ങളെ സന്മാർഗത്തിൽ നയിച്ചും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, നിന്റെ തിരുവചനമായ വിശുദ്ധ ഖുർആനിൻ്റെ ബാക്കിയുള്ള പകുതിയും ഇപ്രകാരം എഴുതി പൂർത്തിയാക്കുവാനുള്ള ഞങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാക്കി തരുകയും ഈ ഗ്രന്ഥം ഞങ്ങളുടെയും ഇതിനായി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ സഹോദരന്മാരുടെയും സൽക്കർമ്മമായി നീ അംഗീകരിക്കുകയും ഇത് മുഖേന പൊതുജനങ്ങൾക്ക് ഖുർആനിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യണമേ. ആമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. നാം കേട്ടത് ഖുർആനിലെ 114 അധ്യായം സൂറത്തുന്നാസ്, അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരണവും.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ

0: ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം, സൂറത്ത് ഇമ്രാൻ 172 മുതൽ 176 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്ത് ഇമ്രാൻ 172 മുതൽ 176 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ പഠന പദ്ധതി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ സ്വാഫാത്തിൽ നിന്നും 40-41 വചനങ്ങളാണ് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുക്കുന്നത്.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: അല്ലാഹിൽ മുഖ്ലസീൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 40-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 39-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു നാളെ പരലോകത്ത് അതികഠിനമായി ശിക്ഷിക്കുന്ന ആളുകളെക്കുറിച്ചാണ് തൊട്ടുമുമ്പുള്ള വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കിയത്. തുടർന്ന് പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകൾ ഒഴികെ, അൽ മുഖ്ലസീൻ, നിഷ്കളങ്കമാക്കപ്പെട്ട അടിമകൾ. ചില പ്രാമാണികരായ ഖുറാഉകൾ തന്നെ മുഖ്ലിസീൻ എന്നും ഖിറാഅത്ത് നടത്തിയതായി കാണാൻ സാധിക്കും. ഇല്ലാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ ദാസന്മാർ ഒഴികെ. ഇവിടെ ഇലാഫത്തു തശ്രീഫ്, അല്ലാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതൊരു മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഇലാഫത്താകുന്നു, ചേർത്തി പറയലാകുന്നു. അല്ലാഹുവിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ പ്രത്യേകം ദാസന്മാർ, അവരൊഴികെ. അവരാരാണ്? അൽ മുഖ്ലസീൻ, നിഷ്കളങ്കമാക്കപ്പെട്ടവർ. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ഇഖ്ലാസ് നൽകപ്പെട്ട, നിഷ്കളങ്കത്വം നൽകപ്പെട്ട ആളുകൾ എന്നർത്ഥം. അഖ്ലസ യുഖ്ലിസു ഇഖ്ലാസ്, അഖ്ലസ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമാക്കി, അതിനാണ് മുഖ്ലിസ് എന്ന് വരുന്നത്. ഇനി മുഖ്ലസ് എന്നാകുമ്പോൾ നിഷ്കളങ്കമാക്കപ്പെട്ടത് അല്ലെങ്കിൽ നിഷ്കളങ്കമാക്കപ്പെട്ട ആൾ എന്നർത്ഥത്തിലാണ്. സുമ്മസ്തസ്നല്ലാഹു സുബ്ഹാനഹു മിൻ ഹാദൽ ഉമൂമി ഫഖാൽ, നേരത്തെ അല്ലാഹു മൊത്തത്തിൽ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആ ഗണത്തിൽ നിന്ന് അല്ലാഹു വേർതിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഹാദാ കമാ ഖാല തആല ഫി സൂറത്തുൽ അസ്ർ, ഇത് സൂറത്തുൽ അസ്റിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഒരു പരാമർശമാകുന്നു, അഥവാ കാലം തന്നെ സത്യം, മനുഷ്യൻ നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരും ഒഴികെ. എന്നതുപോലെ ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആ ഗണത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ മുഖ്ലസീങ്ങളായ അഥവാ നിഷ്കളങ്കമാക്കപ്പെട്ട ഹൃദയമുള്ള ആളുകൾ അവർ മുക്തരാകുന്നു. ആരാണ് ഈ മുഖ്ലസീങ്ങൾ? അഖ്ലസൂ ലില്ലാഹി തബാറക വതആല ഫസ്തഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി ഫഹും മുഖ്ലിസൂൻ. ആദ്യം പറഞ്ഞ മുഖ്ലിസീൻ എന്ന് പറഞ്ഞതും മുഖ്ലസൂൻ എന്ന് പറഞ്ഞതും അതിൻ്റെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ അഖ്ലസൂ ലില്ലാഹി തബാറക വതആല, അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ച, ജീവിതം നയിച്ച ആളുകളാണ് മുഖ്ലിസീങ്ങൾ. എന്നാൽ മുഖ്ലസീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാ അവരെ പ്രത്യേകമാക്കിയിരിക്കുന്നു. ഫസ്തഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി, അല്ലാ പ്രത്യേകം അവർക്ക് ഇഖ്ലാസ് നൽകിയിരിക്കുന്നു, അതാണ് മുഖ്ലസ് എന്ന് പറഞ്ഞാൽ. ലൈസു യദൂഖൂനൽ അദാബൽ അലീം, അവർ വേദനയേറിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരല്ല. വലാ യുനാഖിശൂന ഫിൽ ഹിസാബ്, അവർ വിചാരണ, കണിശമായ വിചാരണ, ആ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവരും അല്ല. ബൽ യതജാവസൂന അൻ സയ്യിആത്തിഹിം ഇൻ കാന ലഹും സയ്യിആത്തുൻ, വല്ല തെറ്റുകുറ്റങ്ങളുമുണ്ടെങ്കിൽ പോലും അത് വിട്ടുകൊടുക്കപ്പെടുന്നവർ, മാപ്പ് നൽകപ്പെടുന്നവരാകുന്നു അവർ. വയുജ്സൗനൽ ഹസന ബി അശ്രി അംസാലിഹ ഇലാ സബ്ഇമിഅ ദിഅഫ്, തങ്ങൾ ചെയ്ത നന്മകൾക്ക് 10 മടങ്ങ് 700 ഇരട്ടി വരെ പ്രതിഫലത്തിന് അർഹരാകുന്നു അവർ. ഇലാ അദ്ആഫിൻ കസീറ, 700-ൽ നിൽക്കുന്നില്ല, ധാരാളം ഇരട്ടികൾ നൽകപ്പെടുന്നവർ. ഇലാ മാ യശാഉല്ലാഹു തആല മിനത്തദ്ഈഫ്, എത്രയാണോ അല്ലാഹ് ഇരട്ടിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഇരട്ടി ഇരട്ടി പ്രതിഫലത്തിന് അർഹരാകുന്നു അവർ. അതാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാമ സഈദി റഹ്മഹുല്ലാഹ് പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹി തആല, ഈ പറഞ്ഞ ആളുകൾ അല്ലാഹുവിൻ്റെ ദാസന്മാരാകുന്നു. അല്ലദീന അഖ്ലസൂ ലഹു ഫീ ഇബാദതിഹി, അള്ളാഹുവിനു വേണ്ടി ഇഖ്ലാസോടുകൂടി ഇബാദത്ത് അനുഷ്ഠിച്ചവർ. വഖ്തസ്സഹും ബിറഹ്മതി, അപ്പോൾ അള്ളാഹ് അവരെ പ്രത്യേകമാക്കി, അള്ളാഹ് അവരെ ആത്മാർത്ഥതയുള്ളവരാക്കി. ഫഇന്നഹും, അവർ നാജൂൻ, അവർ വിജയിച്ചവരാകുന്നു, രക്ഷപ്പെട്ടവരാകുന്നു. മിനൽ അദാബിൽ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരാകുന്നു അവർ. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നത്, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീന യഖൂൽ ഇല്ലാ ഇബാദല്ലാഹിൽ ലദീന അഖ്ലസഹും യൗമ ഖലഖഹും ലിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അവരെ സൃഷ്ടിച്ച സമയത്ത് തന്നെ അള്ളാഹ് അവരോട് അവരെ ഇഖ്ലാസുള്ളവരാക്കിയിരിക്കുന്നു. വഖതബലഹുമു സഅദ അവരുടെ കാര്യത്തിൽ അള്ളാഹു സൗഭാഗ്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫി ഉമ്മിൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദിൽ മൂലരേഖയിൽ. ഫഇന്നഹും ലാ യദൂഖൂനൽ അദാബ് അവർ ശിക്ഷ അനുഭവിക്കുന്നവരല്ല, ആസ്വദിക്കുന്നവരല്ല. ലിഅന്നഹും കാരണം അഹ്ലു ത്വാഅത്തില്ലാഹ് വഅഹ്ലുൽ ഈമാനി ബി അവർ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്, അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നവരാകുന്നു. അള്ളാഹു ആ ഗണത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇമാം ബഗ്‌വി റഹ്മത്തുള്ള പറയുന്നു, അൽ മുവഹ്ഹിദീൻ, ഇവിടെ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ അത് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ആളുകളാകുന്നു. ഈ പറഞ്ഞ ഓരോ വ്യാഖ്യാനവും ഒന്ന് ഒന്നിന് എതിരല്ല, ഓരോന്നും അതിൻ്റെ വിശദീകരണമായിട്ടാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കഠിനകടോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അർഹത നേടുന്നവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് കാരണക്കാരായ ആളുകളാകുന്നു. 41-ാമത്തെ വചനം, ഉലാഇകലഹും റിസ്ഖും മഅലൂം, ഉലാഇകലഹും അവർക്കുണ്ട് റിസ്ഖുൻ ഭക്ഷണമുണ്ട്, മഅലൂം അറിയപ്പെട്ട ഭക്ഷണം. ഉലാഇക എന്ന് പറഞ്ഞാൽ അക്കൂട്ടർ, ലഹും എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട്, റിസ്ഖുൻ റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, മഅലൂം അലിമ യഅലമു ഇൽമ് അതിൻ്റെ മഫ്ഊൽ രൂപമാണ് മഅലൂം, അറിയപ്പെട്ടത് എന്നർത്ഥം. ഉലാഇക ദ്വമീറു യഊദു അലാ ഇബാദില്ലാഹിൽ മുഖ്ലസീൻ, അവർ എന്ന് പറഞ്ഞതിലെ ളമീർ അത് മടങ്ങുന്നത് ആ മുഖ്ലസീങ്ങളായ ദാസന്മാരിലേക്കാവുന്നു. പിന്നെ എന്താണ് റിസ്ഖും മഅലൂം എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. സ്വർഗവാസികൾക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ നൽകപ്പെടുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ബഖറിൽ അല്ലാഹു പറഞ്ഞു, വ ഉതൂബിഹി മുതശാബിഹ, പരസ്പരം സാദൃശ്യമുള്ളത് അവർക്ക് നൽകപ്പെടും. അഥവാ ഈ സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഏത് വസ്തുക്കളാകട്ടെ ദുനിയാവിലേതുമായി പേരിൽ മാത്രമായിരിക്കും സാദൃശ്യം, അതല്ലെങ്കിൽ രൂപസാദൃശ്യമുണ്ടായേക്കാം. അതിൻ്റെ ഗുണത്തിലോ അതിൻ്റെ മേന്മയിലോ അതിൻ്റെ മറ്റേതെങ്കിലും കാര്യത്തിലോ സ്വർഗത്തിലേതുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നത് വേറെ ചില വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏതായിരുന്നാലും അല്ലാഹു പറയുന്നു, റിസ്ഖും മഅലൂം, പരിചിതമായ അറിയപ്പെട്ട ഭക്ഷണം അവർക്ക് ഉണ്ട്. തബരി റഹ്മത്തുള്ള പറയുന്നു, യഖൂലു ഹാഉലാഇഹും ഇബാദുല്ലാഹിൽ മുഖ്ലസൂൻ ലഹും റിസ്ഖും മഅലൂം, ഈ പറഞ്ഞ ആൾക്കാർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അള്ളാഹു നിഷ്കളങ്കത്വം നൽകിയ ആളുകളാകുന്നു, അവർക്ക് അറിയപ്പെട്ട ഭക്ഷണമുണ്ട്. വദാലിക റിസ്ഖുൽ മഅലൂം ഹുവൽ ഫവാകിഹ്, ഈ അറിയപ്പെട്ട പരിചിതമായത് എന്ന് പറഞ്ഞത് പഴവർഗ്ഗങ്ങളെക്കുറിച്ചാകുന്നു. അല്ലത്തീ ഖലഖഹല്ലാഹു ലഹും ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹ് അവർക്ക് നൽകുന്ന പഴവർഗ്ഗങ്ങളെക്കുറിച്ചാകുന്നു. അതേപോലെ തന്നെ മറ്റൊരു വചനത്തിൽ കാണാം, വയുത്വാഫു അലൈഹിം ബിആനിയതിം മിൻ ഫിദ്ദതിം വഅക്വാബ് വഅക്വാബിൻ കാനത് ഖവാരീറ ഖവാരീറ മിൻ ഫിദ്ദതിം ഖദ്ദറൂഹാ തഖ്ദീറ. സ്വർഗ്ഗക്കാരെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഇൻസാനിൽ 15-16 വചനത്തിൽ അല്ലാഹു പറയാണ്, വയുത്വാഫു അലൈഹിം അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, ബിആനിയത്തിം മിൻ ഫിദ്ദ വെള്ളിയുടെ പാത്രത്താൽ, വഅക്വാബിൻ അതേപോലെ തന്നെ പാനപാത്രങ്ങളാലും, അതാകട്ടെ കാനത്ത് ഖവാരീറ സ്ഫടിക സമാനമായിട്ടുണ്ട്. ഖവാരീറ മിൻ ഫിദ്ദ, അതിൻ്റെ നൈർമല്യത്താൽ വെള്ളിയുടേതുപോലെയുള്ള സ്ഫടിക സമാനമായ പാത്രങ്ങൾ. ഖദ്ദറൂഹ തഖ്ദീറ, അതിനൊരു തോത് അവർ കണക്കാക്കിയിരിക്കും. എത്രയാണോ, എത്ര അളവിലാണോ പാനീയം നൽകേണ്ടത് അത് അവർ കണക്കാക്കിയിരിക്കും. അതുപോലെ തന്നെ റിസ്ഖും മഅലൂം എന്നതിന് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ഭക്ഷണം പരിചിതമായ ഭക്ഷണമായിരിക്കും. ഭക്ഷണം നൽകുന്നതാകട്ടെ അതും പ്രത്യേകം പറയപ്പെട്ട നിർണയിക്കപ്പെട്ട സമയമായിരിക്കും. സൂറത്ത് മറിയമിൽ കാണാം, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതം വഅശിയാ. വലഹും അവർക്കുണ്ടായിരിക്കും, റിസ്ഖുഹും അവരുടെ ഭക്ഷണം അഥവാ സ്വർഗീയ ഭക്ഷണം, ഫീഹ ആ സ്വർഗത്തിൽ, ബുക്റതം വഅശിയ പ്രഭാതത്തിലും പ്രദോഷത്തിലും. അപ്പോൾ ആ സമയവും മഅലൂമായ സമയമാകുന്നു, അല്ലെങ്കിൽ പരിചിതമായ നിർണയിക്കപ്പെട്ടതാകുന്നു എന്ന് വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സ്വർഗീയ ഭക്ഷണത്തെക്കുറിച്ചുള്ള ആയത്തുകളിലും ഹദീസിലുമുള്ള പരാമർശങ്ങളെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നൊരു കാര്യം, സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ വിശപ്പകറ്റാനുള്ള ഭക്ഷണമല്ല. വിശപ്പകറ്റുക എന്നൊരവസ്ഥ അവിടെ ഇല്ല. പോഷണം നൽകുന്ന ഭക്ഷണവും അല്ല, ആനന്ദിക്കുവാനുള്ള സുഖിക്കുവാനുള്ള ഭക്ഷണമാകുന്നു. അന്ന റിസ്ഖഹും കുല്ലഹു ഫവാക്കിഹ്, സ്വർഗവാസികൾക്ക് നൽകുന്നതെല്ലാം സന്തോഷിക്കാനുള്ള ആനന്ദിക്കാനുള്ള ഭക്ഷണമാകുന്നു. യതഫക്കഹൂന ബിഹ വയതലദ്ദൂന, ആ ഭക്ഷ്യപദാർത്ഥങ്ങളെ കൊണ്ട് അവർ ആനന്ദിക്കുന്നു, അവർ ആസ്വദിക്കുന്നു. വലൈസ ഫീ റിസ്ഖിഹിം ഖൂത്തുൻ യുഖവ്വിമു അബ്ദാനഹും, തങ്ങളുടെ ശാരീരികമായ സൗഖ്യത്തിന് അല്ലെങ്കിൽ ശാരീരികമായ ക്ഷമതയ്ക്ക് ആവശ്യമായ ഭക്ഷണമല്ല അവിടെയുള്ളത്. ലിഅന്നഹും ഇദാ ദഖലു അൽ ജന്ന നൂദു, കാരണം എന്താണ്? സ്വർഗത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവിടുന്ന് വിളിച്ചു പറയപ്പെടും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നക്കും ലൻ തസിഹു ഫലാ തസ്ഖമു അബദ, ഇന്നക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദ, നിങ്ങൾ ആരോഗ്യമുള്ളവരാകുന്നു, രോഗം ഇനി നിങ്ങൾക്ക് ബാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. വ ഇന്നലക്കും അൻ തഹ്യൂ ഫലാ തമൂതു അബദ, നിങ്ങൾ ജീവിക്കുന്നവരാകുന്നു, മരണം ഇനി നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. വ ഇന്നലക്കും അൻ തഷിബു ഫലാ തഹ്റമു അബദ, നിങ്ങൾ യുവത്വം പ്രാപിച്ചവരാകുന്നു, ഇനി നിങ്ങൾക്ക് വാർദ്ധക്യം ഉണ്ടാവുകയില്ല. വ ഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്തഇസു അബദ, നിങ്ങൾ സുഖാനുഗ്രഹത്തിലാകുന്നു, നിങ്ങൾക്കിനി ദുഃഖത്തിൻ്റെ അവസ്ഥ, പ്രയാസത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നതേ അല്ല. അബദ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനി ആ അവസ്ഥ ഉണ്ടാവുകയില്ല. അള്ളാഹു ഈ ദുനിയാവിലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിലൂടെ ഈ പറയപ്പെട്ട സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 2837-ാമത്തെ ഹദീസായി കാണാൻ സാധിക്കും. മാത്രമല്ല, സ്വർഗക്കാർക്ക് ആനന്ദകരമായ ഭക്ഷണം നൽകപ്പെടും എന്നതിന് പുറമേ അവർക്ക് അനുയോജ്യകളായ ഇണകളെയും അവിടെ നൽകും. ആ ഇണകളോടൊത്ത് സുഖ സുന്ദരമായ ജീവിതം, ആനന്ദപൂർണമായ ജീവിതമായിരിക്കും അവിടെ അവർ നയിക്കുക. സൂറത്ത് യാസീനിൽ കാണാം, ഇന്ന അസ്ഹാബൽ ജന്നതിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ, തീർച്ചയായും സ്വർഗക്കാർ ആ സ്വർഗത്തിൽ ഓരോ പ്രവർത്തനങ്ങളിൽ ആനന്ദിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം കഴിയുന്നവരായിരിക്കും. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ദുലാലിൻ അലൽ അറായികി മുത്തകിഊൻ, സ്വർഗീയ തണലുകളിൽ, ചാരുകട്ടിലുകളിൽ, അലങ്കരിക്കപ്പെട്ട ചാരുകട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദ്ദഊൻ, ലഹും ഫീഹാ ഫാകിഹതും വലഹും ഫീഹാ മാ യദ്ദഊൻ, അവർ ആ സ്വർഗത്തിൽ അവർക്ക് പഴവർഗ്ഗങ്ങളുണ്ടായിരിക്കും, അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്ന അവർ തേടുന്ന എന്തും അവർക്കവിടെ ലഭിക്കും. സൂറത്ത് യാസീനിലെ 55 മുതൽ 57 വരെയുള്ള വചനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. അഥവാ സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, സ്വർഗീയമായ സുഖസൗകര്യങ്ങളെക്കുറിച്ചാകട്ടെ, അത് ഈ ദുനിയാവിലേതുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്നത് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ആ സ്വർഗക്കാർക്ക് യാതൊരു തരത്തിലും ദുനിയാവിലെ ചെറിയതോ വലിയതോ ആയ ഒരു പ്രയാസവും അവർ അനുഭവിക്കേണ്ടി വരികയില്ല. തികച്ചും ആനന്ദപൂർണമായ, സമാധാനപൂർണമായ, സന്തോഷകരമായ ജീവിതമാണ് സ്വർഗക്കാർക്ക് ഉണ്ടാകുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. 42-ാമത്തെ വചനം,
1: ഫവാകിഹു വഹും മുക്രമൂൻ ഫീ ജന്നാതിൻ നഈം.
0: തൊട്ടുമുകളിൽ പറഞ്ഞ അവർക്കവിടെ അറിയപ്പെട്ട ഭക്ഷണമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം 42-ാമത്തെ വചനത്തിൽ പറയുന്നു, ഫവാകിഹു, പഴവർഗങ്ങൾ. ഫാകിഹത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ഫവാകിഹ്. ഫവാകിഹു, പഴവർഗങ്ങൾ. വഹും, അവർ. മുഖ്റമൂൻ, ആദരിക്കപ്പെടുന്നവരാകുന്നു. ഫീ ജന്നാത്തിൻ, സ്വർഗത്തോപ്പുകളിൽ. അന്നഈം, സുഖാനുഗ്രഹത്തിൻ്റേതായ സ്വർഗത്തോപ്പുകളിൽ അവർ ആദരിക്കപ്പെടുന്നവരുമാകുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ആ സ്വർഗം എനിക്കോ നിങ്ങൾക്കോ നഷ്ടപ്പെട്ടുകൂടാ എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം, ജാഗ്രതാബോധം നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. സ്വർഗം നഷ്ടമാകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് തീർച്ചയായും എന്ത് വില കൊടുത്തും, എന്ത് പ്രയാസം സഹിച്ചും, എന്ത് ത്യാഗം സഹിച്ചും മാറി നിൽക്കാൻ, സ്വർഗം ലഭിക്കാനാവശ്യമായ തരത്തിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ തരത്തിൽ സ്വർഗം ലഭിക്കുന്ന, അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന, സ്വർഗത്തിൽ ആദരിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുത്തത് വിശുദ്ധ ഖുർആനിലെ സ്വറത്ത് സ്വാഫാത്തിൽ നിന്നും 40-41 വചനങ്ങളാണ്.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
6: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്. ലിലാലൻ, തണലുകളെ. വജഅലലക്കും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു. മിനൽ ജിബാലി, മലകളിൽ നിന്ന്. അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ. വജഅലലക്കും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു. സറാബീല, ഉടുപ്പുകൾ. തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന. അൽഹെറ, ചൂടിനെ, ചൂടിൽ നിന്നും. വസെറാബീല, ഉടുപ്പുകളും. തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു. ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ. കെദാലിക, അപ്രകാരം. യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു. നിഅമതഹു, അവൻ്റെ അനുഗ്രഹം. അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. ആയേക്കാം. തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക അൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠത്തിലാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഉസ്മാനി മുസഹഫിൽ നിന്നും പേജ് നമ്പർ 508 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് ഷെയ്ഖ് സാഅിദ് അൽ ഖാമിദി നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസ്ഹാഫിലെ പേജ് നമ്പർ 508-ൽ നിന്നും ഏതാനും വചനങ്ങളാണ് നാം കേട്ടത്. അഷ് ഷെയ്ഖ് സഅദ് അൽ ഖോമിദിയാണ് നമുക്ക് വേണ്ടി പാരായണം ചെയ്തത്.

0: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസ്ഇലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: ജിബാലു നുസിഫത്ത്. സൂറത്തു മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്. വൽ മുർസലാത്തി ഉർഫ, ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ആസിഫാത്തി അസ്ഫ. ഫൽ ആസിഫാത്തി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാത്തി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാത്തി നശ്റ. വന്നാശിറാത്തി നശ്റ, നൂന് ശബ്ദുണ്ട്, മണിക്കുക. ഫൽഫാരിഖാത്തി ഫർഖ. ഫൽഫാരിഖാത്തി ഫർഖ. ഫർഖ, ഖാഫിന് പകരം കാഫ് ആകുന്നത്. ഫർഖ, ഇങ്ങനെ ഫർഖ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്. അതിൻ്റെ മഖ്റജ് ഫൽഫാരിഖാത്തി ഫർഖ എന്ന് തന്നെ പറയുക.
1: ഫൽമുൽഖിയാത്തി ദിക്റ,
0: ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ.
0: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: فإذا النجوم طمست,
0: فإذا النجوم طمست, طو طمست, അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: وإذا السماء فرجت, وإذا السماء فرجت, وإذا الجبال نصفت, وإذا الرسل أقتت, وإذا الرسل أقتت.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉക്കിത്തത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദമാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉക്കിത്തത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉക്കിത്തത്, ഖാഫിന് ആണ് ശബ്ദ്.
1: وإذا الرسل أقتت لأي يوم أجلت,
0: ഇവിടെ لأي يوم أجلت, أجلت ജീമിന് ശബ്ദ് ഉണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
1: أجلت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
0: രണ്ട് സ്ഥലത്തും ഫസ്ല്, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു വമാ അദ്റാകമ, അദ്റാ, അദ്റാ, റാഇനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്, അദ്റാക.
1: വമാ അദ്റാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ വമ്മു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ആം നാക്കുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ, ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ ഔ

0: ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്. നുത്ബിഉ ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കൽക്കല ചെയ്യാൻ പാടില്ല. നുത്ബിഉ ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ
1: كذلك نفعل بالمجرمين كذلك نفعل بالمجرمين نفعل

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ അടുത്തതായി നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ കഹഫിലെ 49 മുതൽ 56 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തുൽ കഹഫിലെ 49.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതീഅ മഅ

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ
1: പീസ് റേഡിയോ ഹിഫുലുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ ലളിതമായി മനഃപാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫുലുൽ ഖുർആനിൽ ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 55-ാം വചനത്തിന്റെ 2-ാം ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിളു ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 55-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. സൂറത്ത് അഹ്സാബിന്റെ 55-ാം വചനത്തിന്റെ 2-ാം ഭാഗമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കൾ മനഃപാഠമായി പഠിച്ചത്. അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.